സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തന തവത്സല

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാതപദ്രവജ്രാംബുശാംബുരുഹകൽപകശംഖചക്രൈഃ ഭവ്യൈരലംകൃതതലൌ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശസാരഥിനാ ത്വയൈവ യൗദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ കരദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ മന്മൂഢികാളിയ പണേ വികടാടവീഷു

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 4 ശനിയാഴ്ച. കൊല്ലവർഷം 1201 മിഥുനമാസം 20 അവിട്ടം നക്ഷത്രം. റാൾഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞ ഒരു വാചകമുണ്ട്, മറ്റുള്ളവരുടേത് പോലെയുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കരുത്, പകരം പാതകളില്ലാത്ത ഇടങ്ങളിലേക്ക് നടന്നു പോവുക, അവിടെ നിങ്ങളുടെ സ്വന്തം കാൽപ്പാടുകൾ പതിപ്പിക്കുക. എല്ലാവരും പോകുന്ന വഴിയിലൂടെ തന്നെ നമ്മളും പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ച് നമ്മുടെ സ്വന്തം കഴിവുകളെ കളയാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന വഴിയിലൂടെ ധൈര്യമായി മുന്നോട്ടു പോവുക, അവിടെ നിങ്ങളുടെ വിജയത്തിന്റെ പുതിയൊരു ചരിത്രം കുറിക്കുക. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഇന്ന് മുതിർന്ന പൗരന്മാർ പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്ന കാലമാണ്. പങ്കാളികൾ രണ്ടുപേരും ദീർഘായുസോടെ ഇരിക്കുന്ന വൃദ്ധദമ്പതിമാർ, അവർ അത്യാവശ്യം ആരോഗ്യം, അതായത് പരസഹായമില്ലാതെ പെരുമാറാൻ കഴിയുന്നതുവരെ ഉണ്ടെങ്കിൽ, സ്വന്തമായി ഒരു വീടും കൂടി ഉണ്ടെങ്കിൽ ശിഷ്ടജീവിതം വലിയ പ്രശ്നങ്ങളില്ലാതെ തള്ളിക്കൊണ്ടുപോകും. മിക്കവാറും ഒരാൾ മാത്രമാവുകയും പ്രത്യേകിച്ച് ആണുങ്ങൾ വിഭാര്യന്മാരായി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നത് വല്ലാത്ത അവസ്ഥയാണ്. സ്ത്രീകൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മക്കളുടെ കൂടെ വാർദ്ധക്യകാലം ചിലവിടാൻ തയ്യാറായേക്കാം. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം മുളച്ചു പൊന്തി വന്നിട്ടുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം എടുത്താൽ ഇക്കാര്യം മനസ്സിലാക്കാം. സാധാരണ അനാഥ മന്ദിരം മുതൽ 3-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള വൃദ്ധസദനങ്ങൾ വരെ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇവിടെയൊക്കെ എത്തിപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും അവരുടെ നല്ല കാലത്ത് ബന്ധുക്കൾക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് വാർദ്ധക്യകാലത്ത് അവരാൽ പുറംതള്ളപ്പെട്ടവരാണ്. ഇന്നത്തെ അച്ഛനമ്മമാർ നാളെ മുത്തച്ഛന്മാരും മുത്തശ്ശികളുമാകും. അപ്പോൾ എന്താവും അവരുടെ അവസ്ഥ? ഇത് ഏറെ ചിന്തകൾക്ക് വഴിതെളിക്കുന്നു. മാതാപിതാക്കളുടെ വീട് അത് അവർ ജോലി ചെയ്ത് ലോണെടുത്ത് കടം തിരിച്ചടച്ച് സ്വന്തമാക്കിയതാവാം. അത് മക്കളുടെ കൂടി വീടാണ്. എന്നാൽ മക്കളുടെ വീട് ചിലപ്പോൾ അവർക്ക് ഒന്നിലധികം വീടുകൾ ഉണ്ടാവാം. മാതാപിതാക്കന്മാർക്ക് എപ്പോഴും സ്വാഗതം ഉള്ള ഒരു വീടാകണമെന്നില്ല. മാതാപിതാക്കളുടെ പണം എപ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ മക്കളുടെ പണം എല്ലായ്പ്പോഴും മാതാപിതാക്കൾക്കായി മാറ്റിവെക്കപ്പെടാറില്ല. മാതാപിതാക്കന്മാരുടെ സ്വത്തുക്കളുടെ അവകാശം മക്കൾക്കാണ്. എന്നാൽ മക്കളുടെ സ്വത്തിൻ്റെ അവകാശം എപ്പോഴും മാതാപിതാക്കന്മാർക്കായിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. മാതാപിതാക്കൾ മക്കൾക്കായി എല്ലാം നൽകുന്നു. അവർ തിരിച്ചാഗ്രഹിക്കുന്നത് മക്കളുടെ സ്നേഹവും കരുതലും മാത്രമാണ്. ഇന്ന് എത്ര മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലും നൽകാൻ സാധിക്കുന്നുണ്ട്? നമുക്കിടയ്ക്കൊക്കെ ഒന്ന് ഇക്കാര്യങ്ങൾ ചിന്തിച്ചു നോക്കാം. വാർദ്ധക്യത്തിൽ സമ്പാദ്യമില്ലാത്ത മാതാപിതാക്കൾ മിക്കപ്പോഴും മക്കൾക്കും ബന്ധുക്കൾക്കും ഒരു ഭാരമായി മാറുന്നത് കാണാം. ഇവിടെയാണ് പണത്തിൻ്റെ വില നമുക്ക് ബോധ്യപ്പെടുന്നത്. മക്കളെ വളർത്തുമ്പോഴും അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാനായി ഉള്ള സമ്പാദ്യം ചിലവഴിക്കുമ്പോഴും മാതാപിതാക്കൾ മറ്റൊന്നും ചിന്തിക്കാറില്ല. കുറച്ച് സമ്പാദ്യമെങ്കിലും വയസ്സുകാലത്ത് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി കരുതി വയ്ക്കണമെന്ന് അന്നവർക്ക് തോന്നാറുമില്ല. മക്കൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കണം എന്നതു മാത്രമാകും അവരുടെ സ്വപ്നം. പക്ഷേ വലുതായി, മക്കൾ വളർന്നു വലുതായി ഒരു നിലയിൽ എത്തുമ്പോൾ മക്കൾക്കവർ ചിലവഴിക്കുന്ന ഓരോ പൈസയ്ക്കും കണക്കുണ്ടാവും. മാതാപിതാക്കളുടെ ആകട്ടെ ഒരു കണക്കും വയ്ക്കാത്ത, കയ്യയച്ചുള്ള, അവസാന തൊട്ടുവരെ വേണമെങ്കിൽ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്ന ആ സ്നേഹവും കരുതലും. ഇന്ന് മാതാപിതാക്കൾക്ക് അവർ ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ട തുക നൽകുന്ന മക്കൾ തുലവും കുറവാണ്. ചിലരൊക്കെ ചോദിച്ചാൽ കൊടുക്കുമായിരിക്കും. എന്നാൽ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ട സ്നേഹവും കരുതലും പല കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നില്ല. ക്ഷമയെന്ന താക്കോലും സ്നേഹമെന്ന പൂട്ടും ജീവിതത്തിൽ കരുതുക. എന്തിനാണെന്നോ, സ്നേഹം കൊണ്ട് നമുക്ക് പൂട്ടേണ്ട കാര്യങ്ങളെ പൂട്ടാം. എന്നാൽ ക്ഷമ എന്ന താക്കോൽ ഉപയോഗിച്ച് തുറക്കേണ്ടവയെ തുറക്കുകയുമാവാം. അങ്ങനെ ജീവിതം സുന്ദരമാക്കാം. ജീവിത സമ്പാദ്യം മുഴുവൻ കുടുംബത്തിനായി ചിലവഴിച്ച് വാർദ്ധക്യകാലത്ത് പാപ്പരാകുന്ന അച്ഛനമ്മമാർ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടായിരുന്ന കാലത്ത് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും മക്കളെയും ഭാര്യമാരെയും ബന്ധുക്കളുടെയും കാര്യത്തിൽ പോലും അഭിപ്രായം പറയാനും വേണമെങ്കിൽ തീരുമാനമെടുക്കാനും കഴിയും എന്നുള്ളതാണ്. എന്നാൽ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തവൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല. എന്നതിനുപരി സ്വന്തം തീരുമാനങ്ങൾക്ക് പോലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അംഗീകരിക്കപ്പെടുന്നവർക്കൊപ്പമേ ജീവിതം ചെലവഴിക്കാവൂ. സ്വാർത്ഥമതികളായ, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാൾക്കും കൂടെയുള്ളവർ വിലപ്പെട്ടവരാവില്ല. തങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാവും ഇക്കൂട്ടർക്ക് നാം. തനിക്ക് ചിലവൊന്നുമില്ലാത്ത, ഏറ്റവും നല്ല നേട്ടങ്ങളും ലാഭങ്ങളും നേടാനുതകുന്ന ബന്ധങ്ങളെയാവും പലർക്കും ഇഷ്ടം. എന്തിനേയും ഉപയോഗക്ഷമത നോക്കിയാണ് ഇക്കൂട്ടർ ഇടപെടുക. നിലവിലുള്ളതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞാലോ, അതിനേക്കാൾ മുന്തിയ മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇക്കൂട്ടർ പകരം സംവിധാനം തേടിപ്പോകും. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സംഭവങ്ങളിൽ ഒന്നായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 ജൂലൈ 4. തോമസ് ജെഫേഴ്സൺ തയ്യാറാക്കിയ പ്രഖ്യാപന രേഖ ഫിലാഡൽഫിയയിൽ വെച്ച് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന 13 കോളനികൾ സ്വതന്ത്ര രാജ്യമായി മാറി. കഠിനമായ യുദ്ധങ്ങൾക്കൊടുവിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപീകൃതമായത്. ജൂലൈ 4 അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ഫിലിപ്പൈൻസ് ദീർഘകാലത്തെ അമേരിക്കൻ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1946 ജൂലൈ 4. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ അധിനിവേശത്തിനിരയായ ഫിലിപ്പൈൻസിന് യുദ്ധാനന്തരം മനില കരാറിലൂടെയാണ് അമേരിക്ക പരമാധികാരം കൈമാറിയത്. മാനുവൽ റോക്ലാസ് രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ആദ്യകാലത്ത് ജൂലൈ 4 സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് സ്പെയിനിൽ നിന്നുള്ള വിമോചന ദിവസമായ ജൂൺ 12 രാജ്യം മാറ്റി. ലോക സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കുട്ടികളുടെ പുസ്തകങ്ങളിലൊന്നായ ആലിസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1865 ജൂലൈ 4. ലൂയിസ് കരോൾ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ തന്റെ സുഹൃത്തിന്റെ മകൾക്ക് പറഞ്ഞുകൊടുത്ത കഥയാണ് പിന്നീട് പുസ്തക രൂപത്തിലാക്കിയത്. ഫാന്റസി സാഹിത്യ ശാഖയ്ക്ക് പുതിയൊരു മുഖം നൽകിയ ഈ പുസ്തകം ഇന്നും ലോകമെമ്പാടുമുള്ള 10,00,000 വായനക്കാരെ ആകർഷിക്കുന്നു. ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകൾ നടത്തിയ ഇതിഹാസ ശാസ്ത്രജ്ഞ മേരി ക്യൂറി അന്തരിച്ചത് 1934 ജൂലൈ 4. റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങൾ കണ്ടെത്തുകയും റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് നിർണായക പഠനങ്ങൾ നടത്തുകയും ചെയ്ത അവർ 2 വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ നോബേൽ സമ്മാനം നേടിയ ഏക വ്യക്തിയാണ്. ദീർഘകാലത്തെ റേഡിയേഷൻ ഗവേഷണങ്ങൾ മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരുന്നു അവരുടെ മരണം. ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൗതികശാസ്ത്ര കണ്ടെത്തലുകളിലൊന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് 2012 ജൂലൈ 4. സ്വിറ്റ്സർലാൻഡിലെ സേൺ ലബോറട്ടറിയിലുള്ള ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പരീക്ഷണത്തിലൂടെ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് പിണ്ഡം നൽകുന്ന ഹിഗ്സ് ബോസോൺ അഥവാ ദൈവകണം കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ ലോകത്തെ അറിയിച്ചു. പീറ്റർ ഹിഗ്സ് എന്ന ശാസ്ത്രജ്ഞൻ 10 ആണ്ടുകൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ഈ ദിവസത്തോടെ യാഥാർത്ഥ്യമായത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. 100 യുവാക്കളെ എനിക്ക് രക്തം തരും, ഞാൻ ഈ രാജ്യത്തെ മാറ്റിമറിക്കും. ഭാരതീയ യുവത്വത്തിന്റെ സിരകളിൽ ആത്മവിശ്വാസത്തിന്റെ അഗ്നി പടർത്തിയ നവോത്ഥാന നായകൻ. ഇന്ന് ജൂലൈ 4. ഭാരതത്തിന്റെ സാംസ്കാരിക മഹിമയെയും ആത്മീയ ദർശനങ്ങളെയും ലോകത്തിന്റെ നെറുകയിലെത്തിച്ച യുഗപുരുഷൻ സ്വാമി വിവേകാനന്ദന്റെ ഓർമ്മദിനം. 1902 ജൂലൈ 4 തന്റെ 39 വയസ്സിൽ അദ്ദേഹം മഹാസമാധി അടഞ്ഞത്. പ്രപഞ്ചത്തോളം വളർന്ന ഒരു ദാർശനികനായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ രാജ്യങ്ങൾ ഭാരതത്തെയും ഇവിടുത്തെ സംസ്കാരത്തെയും താഴ്ത്തിക്കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ വിശ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 1893 അവിടെ വച്ച് അമേരിക്കയിൽ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം കേട്ട് ലോകം നിശ്ചലമായി നിന്നു. ഭാരതത്തിന്റെ സനാതന മൂല്യങ്ങളും വേദാന്ത ചിന്തകളും എത്രത്തോളം ഉദാത്തമാണെന്ന് പാശ്ചാത്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സാധിച്ചു. കേവലമൊരു ആത്മീയ ഗുരു എന്നതിനപ്പുറം സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു വിവേകാനന്ദൻ. ജാതി ചിന്തകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. ഭയമില്ലായ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. യുവാക്കളുടെ മാനസികവും ശാരീരികവുമായ കരുത്തിന് പ്രാധാന്യം നൽകിയ അദ്ദേഹം അവരിലാണ് ഈ രാജ്യത്തിന്റെ ഭാവി കണ്ടത്. ദുർബലതകളെ ദൂരെ എറിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ അദ്ദേഹം നൽകിയ ആഹ്വാനങ്ങൾ ഇന്നും കോടിക്കണക്കിന് മനുഷ്യർക്ക് വഴിവിളക്കായി നിലകൊള്ളുന്നു. രാമകൃഷ്ണ മിഷനിലൂടെ അദ്ദേഹം തുടക്കം കുറിച്ച സേവന പ്രവർത്തനങ്ങൾ ഇന്നും ലോകമെമ്പാടും തുടരുന്നു. ശരീരം കൊണ്ട് വിട പറഞ്ഞെങ്കിലും കാലത്തെ അതിജീവിച്ച ആ ചിന്തകളിലൂടെ അദ്ദേഹം ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നു. ആ ധന്യസ്മരണയ്ക്ക് മുന്നിൽ ഈ പുണ്യദിനത്തിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
4: Info@7.
5: Info@7-ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. മലമ്പുഴ ICDS പ്രൊജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസേഴ്സിനും ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് ജൂലൈ 6 രാവിലെ 9 മുതൽ ജൂലൈ 14 വരെ വൈകിട്ട് 5 വരെ അടച്ചിടുന്നതിനാൽ പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതുതല റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. അട്ടപ്പാടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗക്കാരെയും പരിഗണിക്കും. യോഗ്യത SSLC തത്തുല്യം. കേരള ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിംഗ് അംഗീകരിച്ച 18 മാസത്തെ ഓക്സിലറി നഴ്സിംഗ് മിഡ് വൈഫറി സർട്ടിഫിക്കറ്റ്. കേരള നഴ്സസ് ആന്റ് മിഡ് വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ. കേരള നഴ്സസ് കൌൺസിൽ നൽകുന്ന ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ്. ശാരീരിക വൈകല്യമുള്ളവർ അർഹരല്ല. യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ 9 രാവിലെ 11 അട്ടപ്പാടി MRS നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04924253347. ഒരിക്കൽ കൂടി 04924253347. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിന്റെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി ജൂലൈ 15 വരെ അപേക്ഷിക്കാം. യോഗ്യത +2. മണ്ണാർക്കാട് കോടതിപ്പടിയിലുള്ള ഗ്ലോബൽ അക്കാദമി ആൻഡ് പ്രൊഫഷണൽ കോളേജാണ് ജില്ലയിലെ പഠന കേന്ദ്രം. ap.srccc.in/registerൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9847886828. ഒരിക്കൽ കൂടി 9847886828. അസാപ് കേരളയുടെ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ലക്കിടി കൂട്ടുപാത മൈ ജിം ഫിറ്റ്നസ് ഹബിലാണ് പരിശീലനം നൽകുന്നത്. 18 വയസ്സ് പൂർത്തിയാകണം. അടിസ്ഥാന യോഗ്യത +2. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പോർട്സ് ആന്റ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVT Level 4 സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495999967. ഒരിക്കൽ കൂടി 9495999967. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബിരുദാനന്തര ബിരുദ ക്ലാസുകളിൽ 2023-24 വർഷത്തെ മാർച്ച് മാസങ്ങളിലായി കോഴ്സ് പൂർത്തിയാക്കിയവരിൽ നാളിതുവരെ കോഷൻ ഡെപ്പോസിറ്റ് തുക കൈപ്പറ്റാത്തവർ ജൂലൈ 31 അപേക്ഷ നൽകണം. വിദ്യാർത്ഥികളുടെ പട്ടിക കോളേജ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ മൈനർ OTയിലേക്ക് ആവശ്യമായ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 10 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04912974125. ഒരിക്കൽ കൂടി 04912974125. MP LADS പ്രകാരം ഇലക്ട്രോണിക് വീൽ ചെയർ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങൾ ഡീലർമാരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. നിരത ദ്രവ്യം 3,300 രൂപ. ജൂലൈ 17 ഉച്ചയ്ക്ക് 12:30 വരെ സമർപ്പിക്കാം. വിവരങ്ങൾ ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0491-250-571. ഒരിക്കൽ കൂടി 0491-250-571. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിലേക്ക് ആവശ്യമായ കൺസ്യൂമബിൾസ് ഒരു വർഷത്തേക്ക് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 7 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-279-1125. ഒരിക്കൽ കൂടി 0491-279-1125. വാണിയംകുളം ഗവൺമെന്റ് ഐടിഐ പ്രവേശനത്തിന് ITI admissions.kerala.gov.in മുഖേന ജൂലൈ 6 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഫാഷൻ ഡിസൈനർ ആൻഡ് ടെക്നോളജി എന്നിവയാണ് കോഴ്സുകൾ. യോഗ്യത 10-ാം ക്ലാസ്. അവസാന തീയതി ജൂലൈ 6. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-222-7744. ഒരിക്കൽ കൂടി 0466-222-7744. കെൽട്രോണിൽ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. വാർത്താവിതരണം, ആങ്കറിംഗ്, ടെലിവിഷൻ ജേർണലിസം, പ്രിന്റ് മീഡിയ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ ജേർണലിസം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, വീഡിയോ ക്യാമറ പരിശീലനം, വീഡിയോ എഡിറ്റിംഗ്, പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിംഗ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ പരിശീലന കേന്ദ്രങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി ജൂലൈ 10. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 954-945-8182. ഒരിക്കൽ കൂടി 954-945-8182. SRC കമ്മ്യൂണിറ്റി കോളേജിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ 15 വരെ നീട്ടി. 12-ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. ഒറ്റപ്പാലം ശ്രീകൃഷ്ണ കോംപ്ലക്സിലുള്ള അദ്വൈത് ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൌൺസിലിംഗ് ആന്റ് പ്രൊഫഷണൽ സ്റ്റഡീസ് എയ്സ് കോളേജാണ് ജില്ലയിലെ പഠന കേന്ദ്രം. app.srccc.in ൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാം. ഫോൺ 9844-85-7200. ഒരിക്കൽ കൂടി 9844-85-7200. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ 4-വീലർ സർവീസ് ടെക്നീഷ്യൻ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നു. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും അട്ടപ്പാടി ഗവൺമെന്റ് ITIയുടെയും സഹകരണത്തോടെയാണ് സൌജന്യ പരിശീലനം നടത്തുന്നത്. NSQF അംഗീകൃത സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. യോഗ്യത SSLCയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, +1 1.5 വർഷത്തെ പ്രവൃത്തി പരിചയവും, SSLCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, NSQF സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. അട്ടപ്പാടി ഗവൺമെന്റ് ITI ആണ് പരിശീലന കേന്ദ്രം. ആദ്യ അർഹരായ 30 അപേക്ഷകർക്ക് മാത്രമാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9895-77-1081. ഒരിക്കൽ കൂടി 9895-77-1081. ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂലൈ 15 രാവിലെ 11 വരെ കൂടിക്കാഴ്ച നടത്തും. SSLCയും സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രായം 45 വയസ്സിൽ താഴെ. യോഗ്യത, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റൽ സഹിതം എത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നാട്ടുകൽ വേലന്താവളം റോഡിൽ എലിപ്പാറ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അത്തിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ മേനോൻപാറ ചുണ്ണാമ്പുകൽ തോട് വഴിയും വേലന്താവളം ഭാഗത്ത് നിന്ന് വരുന്ന ഭാരവാഹനങ്ങൾ മേനോൻപാറ പരസിക്കൽ ചുണ്ണാമ്പുകൽ തോട് വഴിയും യാത്ര ചെയ്യണം. സർവീസ് റോഡ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിശ്ചിത വേഗപരിധി പാലിച്ചും അതീവ ജാഗ്രതയോടും സഞ്ചരിക്കണമെന്നും കൊഴിഞ്ഞാമ്പാറ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള
6: സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. വലിയ പത്രാസുള്ള ഡയലോഗ്സ് ഒന്നും ഇന്ന് എന്റെ കയ്യിലില്ല. നേരെ കാര്യത്തിലേക്ക് വരികയാണ്. ഈ അടുത്ത് ഞാൻ കേട്ടൊരു വാക്ക് ക്ലിനോമാനിയ എന്ന വാക്കാണ്. വലിയ സംഭവമൊന്നുമല്ല, രാവിലെ അലാറം അടിക്കുമ്പോൾ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നാത്ത ഒരു അവസ്ഥയില്ലേ പല ആളുകൾക്കും? ഇപ്പോ ഈ സമയത്ത്, ഈ കാലത്ത് അത് കൂടുതലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ ഒന്നുമല്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു വാക്കാണ്. ആ വാക്കിന്റെ മീനിങ് ഇതാണ്: നമുക്ക് എഴുന്നേൽക്കാൻ ഒരു മടി, കിടക്കയിൽ തന്നെ ചുരുണ്ടുകൂടി കിടക്കാൻ ഒരു മോഹം. അതാണ് ഈ ക്ലിനോമാനിയ എന്ന വാക്ക്. ഇതിനെ നമ്മൾ സാധാരണ എന്താ വിളിക്കുകയെന്ന് ചോദിച്ചാൽ മടി അല്ലേ. വീട്ടുകാരും പറയും, നിനക്ക് എന്താ ഇത്ര മടി? പക്ഷെ സത്യം എന്താണോ, ഇത് മടിയല്ല. നമ്മളിപ്പോൾ ജീവിക്കുന്നത് എല്ലാവരും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാലത്താണ്. നമ്മുടെ ബോഡിക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആള് നല്ല സൂപ്പറാണ്, നല്ല എന്താ നല്ല കുട്ടപ്പനാണ്, പക്ഷേ മൈൻഡ് ഫുൾ ഡൗൺ ആയിരിക്കും. പണ്ടൊക്കെ നമുക്ക് കുറേ നേരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആകുന്നുണ്ട്. മൊത്തത്തിൽ ലോകം മുഴുവൻ അങ്ങനെയാണ്. അതിനെ മടിയെന്നല്ല, ബേൺ ഔട്ട് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്. കടുത്ത മാനസിക സമ്മർദ്ദം, അതാണ് ഈ ഇമോഷണൽ ബേൺ ഔട്ട് എന്നുള്ള ഒരു കാര്യം. എന്തായാലും ഇന്ന് നമുക്ക് ഈ ഇമോഷണൽ ബേൺ ഔട്ട്, അതിനെ നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം, ഇതൊക്കെ നമുക്ക് കേൾക്കാം. എഴുത്തോലെയാണ് കേൾക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നല്ലൊരു കിട്ടിലെ ട്രാക്ക് വരുന്നുണ്ട്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മമാരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പണ്ടൊക്കെ രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ആളുകളാണ്. ഇപ്പോഴും അവരങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ അന്നും ഇന്നും ശാരീരിക അധ്വാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അമ്മ ഇങ്ങനെ ചായ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് ലിവിംഗ് റൂമിലെ കസേരയിൽ വന്നിരുന്നു. ചായ തിളച്ചു പറഞ്ഞിട്ടും എഴുന്നേൽക്കുന്നില്ല. അപ്പൊ അവൻ ചെന്ന് നോക്കുമ്പോ അമ്മ വെറുതെ ഇങ്ങനെ ഭിത്തിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താ അമ്മ പറ്റിയെന്ന് ചോദിച്ചപ്പോ, ഏ ഒന്നുമില്ലടാ, പെട്ടെന്ന് എന്തോ ഒരു മൂഡില്ലാത്ത പോലെ, കൈയും കാലും ഒക്കെ തളരുന്ന പോലത്തെ ഒരു ഫീൽ. ഇത് എല്ലാ വീടുകളിലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ലൈഫിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഒന്നിനും ഒരു മൂഡില്ലാത്ത ഒരു അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാകും. അതെന്താന്ന് വെച്ചാല് സി, എന്നും ഒരേ റൂട്ടീൻ, ഒരേ ആലോചനകള്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ബ്ലാങ്ക് ആയിപ്പോവും. അത് മടിയല്ല, മെന്റൽ ഫാറ്റിക് ആണ്. ഇനിയിപ്പോ അമ്മമാരുടെ കാര്യം മാത്രമല്ല, അച്ഛന്മാര്, നമ്മുടെ വീട്ടിലെ കുഞ്ഞുമക്കള്, ചെറുപ്പക്കാര് ഒക്കെ ഇതൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ പഠിത്തം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഓഫ് ടൈം ഉണ്ടായിരുന്നു. അത് ശരിക്കുമുള്ള ഒരു ഓഫ് ടൈം ആയിരുന്നു. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ, ഇൻഫർമേഷൻ ഓവർലോഡ്, ഇതൊക്കെ പെട്ട് നമ്മുടെ എനർജി ഫുൾ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ ലേറ്റ് ആകുമ്പോൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, സ്വയം കുറ്റപ്പെടുത്താതെ നീ ഒരു മടിയനാണ് അല്ലെങ്കിൽ മടിച്ചിയാണ് എന്ന് വിചാരിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഒരു മെഴുകുതിരി രണ്ട് വശത്തു നിന്നും കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോയില്ലേ? അതുപോലെയാണ് നമ്മുടെ മനസ്സും. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പേടി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോഴുള്ള ഒരു പ്രഷർ, അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ നിരന്തരം കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു പ്രഷർ, ഇതൊക്കെ കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ചാർജ് തീരുന്ന പോലെ നമ്മളും പെട്ടെന്ന് ഓഫായി പോകും. അതിനെ ടാക്കിൾ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എങ്ങനെ ഇതൊക്കെ ടാക്കിൾ ചെയ്യാന്ന് ചോദിച്ചാലേ, അതായത് ഒന്നിനൊരു മൂടില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും. ഒരുപാട് കാര്യങ്ങൾ എന്നാ നമ്മൾ ചെയ്യുന്നില്ല, വലിയ ശാരീരിക അധ്വാനം ഒന്നും ചെയ്യണില്ല, പക്ഷെ എന്നാലും ഒരു വല്ലാത്ത ക്ഷീണം. രാവിലെ ഈ പറഞ്ഞ പോലെ ക്ലിനോമാനിയ, എല്ലാവർക്കും ക്ലിനോമാനിയ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ആൻഷ്യസ് റെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. റെസ്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായിരിക്കും ഈ ആൻഷ്യസ് റെസ്റ്റിംഗ്? നമ്മള് വിശ്രമിക്കാൻ വേണ്ടി വെറുതെ ഇരിക്കുന്ന സമയത്ത്, വിശ്രമം എന്ന് പറയുന്നത് ചുമ്മാ നമ്മളിങ്ങനെ ഇരിക്കുകയാണല്ലോ, നമ്മൾ റെസ്റ്റ് മോഡിലാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് പറയും, നീ സമയം കളയാണ്, മറ്റുള്ളവരൊക്കെ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, നീ പുറകോട്ട് പോവാണ്. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ് ആൻഷ്യസ് റെസ്റ്റിംഗ്. വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഇതൊക്കെ ആലോചിച്ച് നമ്മൾ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും, ശാരീരികമായിട്ട് നമ്മൾ വലിയ അധ്വാനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും, വെറുതെ ഇരുന്ന് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ബേൺഔട്ട് ആവും. അതാണ് ഈ ആൻഷ്യസ് റെസ്റ്റിംഗ്. വിശ്രമം എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് വേണം നമ്മൾ കാണാൻ. നമ്മളെല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത്? റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആലോചനകളാണ്? വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാറുണ്ടോ? ഇല്ല, എപ്പോഴും എന്തൊക്കെയോ ആലോചനകളാണ് മനസ്സിൽ. ഇപ്പം അമ്മമാരാണെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം വളരെ കുറവായിരിക്കും. ഇരിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ ചിന്ത അടുത്ത് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളുടെ ചിന്ത, ഹസ്ബൻഡിനെ കുറിച്ചുള്ള ചിന്ത, ഇങ്ങനെയുള്ള ഓരോ ചിന്തകളായിരിക്കും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോ കാര്യം, വീട്ടിലെ കാര്യം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നമുക്ക് ആർക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്റ്റ് ഇല്ല. വിശ്രമം എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവ് സ്ട്രാറ്റജി ആയി കാണും. ഒരു വില്ലാളിക്ക് മുൻപ് അമ്പ് ചെയ്യണമെങ്കിൽ ആദ്യം അതിനെ പുറകോട്ട് വലിക്കണം എന്ന് പറയില്ലേ? നമ്മളൊരു അമ്പും വില്ലും എടുത്തു കഴിഞ്ഞാൽ അമ്പിനെ പുറകോട്ട് നമ്മൾ വലിക്കുമ്പോഴാണ് മുമ്പോട്ട് അത് കുതിച്ചുയരണേ. അതേപോലെ ലൈഫിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് പുറകോട്ട് വലിയുന്ന സമയമാവണം വിശ്രമം എന്നുള്ളത്. വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ, വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ട, മൈൻഡിന് വേണ്ട ഊർജ്ജം ഇങ്ങനെ സംഭരിക്കുന്ന ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുവേണ്ടി വലിയ യാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ റെസ്റ്റുകൾ, മൈക്രോ റെസ്റ്റുകളാണ് നല്ലത്. പിന്നെ ചില കാര്യങ്ങൾ, 5 മിനിറ്റിൽ താഴെ മാത്രം സമയം എടുക്കുന്ന ചെറിയ കുഞ്ഞു കാര്യങ്ങളൂടെ ലൈഫിൽ കൊണ്ടുവരണം. ഇപ്പോൾ ഫോൺ നോക്കാതെ ഒരു ചായ കുടിക്കാൻ ശ്രമിക്കുക, വീടിന് പുറത്തേക്ക് നോക്കി നല്ലൊരു ഗ്രീനറിയിലേക്ക് കുറച്ച് സമയം നോക്കിയിരിക്കാൻ ശ്രമിക്കുക, ജോലി സമയത്ത് ജോലിക്കിടയിൽ ഇടയ്ക്ക് എഴുന്നേറ്റ് മുഖത്ത് കുറച്ച് തണുത്ത വെള്ളം തളിക്കുക, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയൊരു മെയിൽ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 തവണ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത് നോക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഒരു പവർ വേറെയാണ്. നീ സേഫാണ്, അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ. നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് ചെയ്താൽ തന്നെ കുറച്ചൊക്കെ ആശ്വാസം കിട്ടും, അനാവശ്യമായിട്ടുള്ള ടെൻഷനൊക്കെ കുറയും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കും ഈ ബേൺ ഔട്ടിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ലൈഫിനെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ട സമയം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അത് റിമൈൻഡ് ചെയ്തുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അപ്പോൾ അഹല്യ വിഷസുമായിട്ട് ആരാണ് എന്ന് വന്നിരിക്കുന്നേ, ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ജൂലൈ മാസം 4 അല്ലെ, ജൂലൈ 4 ആണ് ഇന്ന്. ജൂലൈ 4 എന്ന് പറയുന്ന സമയത്ത് വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഒരു പ്രത്യേകത. സംഭവം എന്താണെങ്കിൽ, ജൂലൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഏറ്റവും ആദ്യം ഓർമ്മ വരാരെന്നറിയോ? നമ്മുടെ മലയാളത്തിലെ നടനായിട്ടുള്ള ദിലീപ്. ദിലീപിനെയാണ് എനിക്ക് ജൂലൈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഓർമ്മ വരാറുട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള മൂവീസൊക്കെ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡേറ്റിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ മുഖമാണ് ജൂലൈ 4 എന്ന് പറയുന്ന സമയത്ത്. നിങ്ങൾക്കും ഇങ്ങനെ ഓരോ ഡേറ്റ് കേൾക്കുന്ന സമയത്ത് പല പല കാര്യങ്ങളായിരിക്കും ഓർമ്മ വരാല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ, സമയത്തെക്കുറിച്ചാണ്. അതായത്, ഇന്നിപ്പം മോർണിംഗ് അഹല്യ വിഷസ് ഉണ്ട് എന്നൊരു കാര്യം എനിക്കറിയാം, അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യും, ബാക്കിയുള്ള ദിവസങ്ങളിൽ എഴുന്നേൽക്കുന്ന സമയത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഞാൻ അഹല്യ വിശ്വസമുള്ള ദിവസം എണീക്കാറ് കേട്ടോ. അപ്പം അതിനനുസരിച്ചാണ് ഞാൻ അലാം സെറ്റ് ചെയ്യാറ്. അപ്പം എല്ലാ തവണയും ഞാൻ ഇവിടെ ഇരുന്ന് ഈവനിങ്, അതായത് നൈറ്റ് പോയി മറക്കരുത് എന്നതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ലൈവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്തായിരിക്കും അലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഹേയ് സിറി സെറ്റ് അലാം അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പം അത് കേൾക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഹേയ് സിറി എന്നെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ സുനിൽ പറയും, ഓ അലാം സെറ്റ് ചെയ്യാൻ പോവാണ് അവള്, നാളെ ലൈവ് ഉണ്ട്. ഇങ്ങനെ കറക്റ്റ് പറയാറുണ്ട്. ബിക്കോസ് ഞാൻ ആ ചെയ്യുന്ന പ്രോസസ്സ് ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് അവർക്കത് മനസ്സിലായി തുടങ്ങി അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്നറിയോ, അപ്പം എൻ്റെ അലാം സെറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അതായത്, എനിക്ക് എണീക്കേണ്ട ഒരു സമയത്ത് ഉള്ള ആ സമയത്ത് ഞാൻ അലാം സെറ്റ് ചെയ്യും. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ സെറ്റ് ചെയ്യും. അതായത്, ഉറങ്ങിപ്പോയാലോ, ആ ഒരു പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം വിചാരിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ഇപ്പം നോർമലി ഇപ്പം എണീക്കേണ്ടാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ സ്നൂസ് എന്ന് പറയുന്ന ബട്ടൺ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അലാം റിംഗ് ചെയ്യുന്നു, ഞാൻ സ്നൂസ് ചെയ്യുന്നു, ഉറങ്ങിക്കിടക്കുന്നു, എണീക്കാൻ കൂട്ടാക്കാറില്ല. അങ്ങനെ കുറേ തത്രപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഞാൻ ഈ പറഞ്ഞു വന്നത് മുഴുവൻ ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അലാം ടൈം എപ്പോഴാണ്? നിങ്ങൾ എപ്പോഴാണ് അലാം വെച്ച് എണീക്കുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് അലാമിൽ തന്നെ എണീക്കുന്ന ആൾക്കാരാണോ? ഒരു അലാം ബില്ല കേൾക്കുന്ന സമയത്ത് എണീക്കുന്ന ആൾക്കാരാണോ? ഇപ്പൊ ഹോസ്റ്റലേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 പേരൊക്കെ ഷെയറിംഗ് റൂംസ് ആണെങ്കിൽ ഒരാളുടെ അലാം അടിക്കും, ആ വെച്ച ആളൊഴികെ ബാക്കി എല്ലാവരും ആ ഹോസ്റ്റലിൽ എണീക്കും. അമ്മാതിരി പരിപാടിയൊക്കെ ആയിരിക്കും ഹോസ്റ്റലിലൊക്കെ നടക്കുന്നുണ്ടാവാം. അപ്പോൾ അതേ എന്റെ ചോദ്യം സിമ്പിളാണ്, നിങ്ങളുടെ അലാം ടൈം എപ്പോഴാണ്? നിങ്ങളൊരു അലാമിന് എണീക്കുന്ന ആൾക്കാരാണോ, അതോ എന്നെ പോലെ 5:10, 5:20, 5:30, 5:40, 5:50 ഇങ്ങനെ പോകുന്ന ആൾക്കാരാണോ? ചില ദിവസം മാത്രമേ ഞാൻ അങ്ങനെ ഉള്ളൂട്ടോ, അല്ലെങ്കിൽ വളരെ നല്ല കുട്ടിയാ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു ചോദ്യം. നിങ്ങളുടെ അലാം ടൈം അറിയാനൊരു ക്യൂരിയോസിറ്റി, എല്ലാവരും ഒരുപോലെയൊക്കെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഫോൺ അലാം എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി കണക്ട് ചെയ്യാം എന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു സിനിമയായിരുന്നു, ഇപ്പോൾ OTTയിലൊക്കെ വന്നിട്ടുണ്ട്, ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു സിനിമ കണ്ടിരുന്നു. ആ ഒരു മൂവിയിൽ ആ ഒരു കേസ് തെളിയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഫോണിൻ്റെ റിംഗ് ടോൺ പ്രകാരമാണ്. അതായത്, ഒരു കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടി പോലീസുകാരനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ കുറ്റം ചെയ്ത ഒരു വ്യക്തിയുടെ ഫോണിൻ്റെ റിംഗ് ടോണാണ്. ആ റിംഗ് ടോൺ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ആ കേസിന് ഒരു ലീഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എനിക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്, നിങ്ങളുടെ ഫോണിൻ്റെ റിംഗ് ടോൺ എന്താണ്? പലരും പല പാട്ടുകൾ വെക്കുന്നേക്കാം, പല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേൾക്കാം. അപ്പോൾ അതും അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ അലാം ടൈം എപ്പോഴാണ്? നിങ്ങളുടെ അലാം ടൈം ഏത് സമയത്താണ്? കൃത്യമായിട്ട് ഒരു റിംഗിൽ അലാം അടിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുന്നവരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടി നീട്ടി പോകുന്നവരാണോ? അല്ലെങ്കിൽ അലാം വെക്കുന്നത് ചുമ്മാ ഒരു പേരിന്, അത് അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഞാൻ എണീക്കില്ല, അങ്ങനെയാണോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിന് പ്രത്യേകിച്ച് ഒരു റിംഗ് ടോൺ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയണം കേട്ടോ. അപ്പോൾ രസകരമായിട്ട് ഇന്നത്തെ അഹല്യ വിഷസ് ഇങ്ങനെ മുൻപോട്ട് പോകണം എന്നതാണ് എന്റെ ഒരു ആഗ്രഹം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഗായ്സ്. യെസ്, നിങ്ങൾ കൂടി വിചാരിച്ചാലാണ് സംഭവം അങ്ങ് ഉഷാറാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിന്നത്
അഹല്യ വിഷസ് അങ്ങ് ഉഷാറാക്കാം, അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുന്നു. നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ. ഞാൻ പല്ലച്ചനിൽ നിന്നും പറന്നു വരും ബാലൻചേട്ടൻ.
4: ബാലൻചേട്ടാ, എങ്ങനെയുണ്ട് ക്ലൈമറ്റ്?
5: ക്ലൈമറ്റ് നല്ല ഒരു മഴയുടെ ക്ലൈമറ്റ് ഉണ്ട്.
4: നല്ലൊരു മഴയുടെ ക്ലൈമറ്റ് ഉണ്ട് അല്ലേ?
5: അതെ അതെ, പെയ്യുന്നില്ല,
4: പെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ല, പാലക്കാട്ടുകാരെല്ലാരും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നു ഒരു മഴ വരാൻ വേണ്ടിയിട്ട്. അതെ, അപ്പൊ എന്തായാലും ആഗ്രഹം നടന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ നല്ല മഴയാണ് ഇവിടെയൊക്കെ.
5: നല്ല മഴയാണ്,
4: നല്ല മഴയാണ്. അതെ അതെ, നോക്കാം, നല്ല മഴയൊക്കെ വരട്ടെ അല്ലേ. ഓക്കെ, അപ്പൊ ബാലൻചേട്ടാ, ബാലൻചേട്ടൻ എങ്ങനെയാണ്, അലാം വെച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ഒരാളാണോ?
5: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അലാറം വെക്കുകയായിരുന്നു. 4 മണി വരെ കറക്റ്റ് ടൈം എനിക്ക് വാശം തോന്നുന്ന ഒരാളാണ്.
4: ഓക്കെ, അലാം കൃത്യമായിട്ട് അടിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ എഴുന്നേൽക്കും?
5: എഴുന്നേൽക്ക് അങ്ങനെ പോകും. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, 3:30 എണീക്കാൻ തുടങ്ങി.
4: ഉറക്കം ഇല്ലേ? ഉറങ്ങണം കേട്ടോ, അത്രയും നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങണം. 8 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്.
5: വെറുതെ കിടക്കുകയാണെന്നല്ലാതെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. 3:30, 3:30 എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നിട്ട് നമ്മുടെ സമയമാവുന്ന സമയത്ത് വാക്കിംഗ് പോകും.
4: ആണല്ലേ, ഓക്കെ. അപ്പൊ 3 മണിയൊക്കെയാണ് ഇപ്പോഴത്തെ സമയം, ഇത്രയും നേരത്തെ എഴുന്നേൽക്കണ്ട കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങാൻ നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഫോണിന് പ്രത്യേക റിംഗ് ടോൺ വല്ലതും ഉണ്ടോ?
5: നേരത്തെ ഉണ്ടായിരുന്നു, നല്ല അയ്യപ്പന്റെ ഒരു ഭക്തിപ്പാട്ടുണ്ടായിരുന്നു.
4: ഓക്കെ ചേട്ടാ, അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: ഇന്ന് എന്റെ പേരക്കുട്ടിയുടെ 2nd ബർത്ത്ഡേ ആണ്.
4: സ്വാത്വിക്.
5: സ്വാത്വിക് സുജിത്തിന്റെ 2nd ബർത്ത്ഡേ ആണ്.
4: ഓക്കെ ചേട്ടാ, ആദ്വിക് എന്നല്ലേ പേര് പറഞ്ഞേ? ആ, എനിക്ക് വ്യക്തമായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല പേര്. എനിവേ, ഹാപ്പി ബർത്ത്ഡേ സ്വാത്വിക്. ഓക്കെ സ്വാത്വിക്കിന് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ബാലൻചേട്ടനായിരുന്നു. ബാലൻചേട്ടൻ വളരെ വളരെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. പണ്ട് അലാം വെച്ച് എണീക്കുമായിരുന്നു, ഇപ്പോൾ അത് റൊട്ടീനായിട്ട് അതിന്റെ ഭാഗമായി തന്നെ എണീറ്റ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ റിംഗ് ടോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയാ, ഡിവോഷണൽ സോങ് ആയിരുന്നു റിംഗ് ടോൺ എന്നാണ് പറഞ്ഞത്. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളർ റെഡിയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്? മുഹമ്മദ് ചേട്ടനാണ്. മുഹമ്മദ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ?
6: എന്താണ്, സുഖായിരിക്കണം. നല്ല ഇരുട്ടാണ്.
4: നല്ല ഇരുട്ടാണ്. ആഹാ, ഇപ്പോൾ എന്താണ് പുറത്ത് അന്തരീക്ഷം എന്നൊരു കാര്യം ഇതിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട് അറിയുന്നില്ല. നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നേ. പുറത്ത് ഇരുട്ടാണോ? അത്രയും വലിയൊരു മഴ വരുന്നുണ്ടോ?
6: നല്ല ഇരുട്ടാ.
4: നല്ല ഇരുട്ടാണ്, അപ്പൊ നല്ലൊരു മഴ വരുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ മുഹമ്മദ് ചേട്ടാ പറയൂ, എപ്പോഴാണ് അലാം ടൈം? അലാം വെക്കാറുണ്ടോ?
6: മെയ് മാസം, ജൂൺ മാസം 4:30, 8:30.
4: ആ ഓക്കെ,
6: കാരണം ഈ യൂണിഫോമിന്റെ തിരക്ക് വരാറുണ്ട് ആ സമയത്ത് ഉണരാൻ വേണ്ടിട്ട്. പിന്നെ അടുത്തത് റംസാൻ മാസത്തിലാ, പിന്നെ നോക്കില്ല, പിന്നെ കറക്റ്റ് ടൈമിന് എണീക്കും, ഒരു അഞ്ചേ മുക്കാലിനൊക്കെ എണീക്കും,
4: തന്നെ എണീക്കും. ആ ഒരു പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ഈ ഒരു അലാമിന്റെ ആവശ്യമുള്ളൂ അല്ലേ?
6: അത്രേ ഉള്ളൂ, അത് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ട്,
4: അത്യാവശ്യം ആയതുകൊണ്ടൊന്ന് വിട്ടുപോവരുത്, നേരത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് അല്ലേ?
6: അതെ അതെ.
4: ഓക്കെ, അതുപോലെ പ്രത്യേക വല്ല റിംഗ് ടോൺ ഉണ്ടോ ഫോണില്?
6: ഇല്ല, ഇപ്പൊ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു, ഫോണ് മാറിയ ശേഷം പിന്നെ വെച്ചിട്ടില്ല.
4: വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പറയൂ, ഇന്നത്തെ വിഷ സാർക്കാണ് പോരട്ടെ.
6: കേട്ട് കേട്ട് കൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും വേണ്ടിട്ട് കേട്ടോ.
4: ഓക്കെ, അപ്പൊ മുഹമ്മദ് ജേണ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് മുഹമ്മദ് ജേണ ആയിരുന്നു. പ്രത്യേക ചില മാസങ്ങളിൽ മാത്രമാണ് അലാം വെക്കാറ്, അതല്ലെങ്കിൽ ഒരു റുട്ടീനായിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞൊരു കാര്യം കേട്ടോ. അങ്ങനെ നമ്മൾ അലാമിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. എപ്പോഴാണ് നിങ്ങൾ അലാം വെക്കാറ്? എപ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അതുപോലെ തന്നെ നിങ്ങളുടെ റിംഗ് ടോൺ എന്താണ്, നിങ്ങളുടെ സ്പെഷ്യൽ റിംഗ് ടോൺ? അപ്പൊ എന്തായാലും നമുക്ക് ഈ നെക്സ്റ്റ് കോൾ വരുന്നു, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ആരാധ്യ.
4: ആരാധ്യ, ആരാധ്യ കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷം?
7: സുഖമാണ്.
4: സുഖമാണ്. ഇന്ന് ക്ലാസ് ഉണ്ടോ അതോ ലീവാണോ? ഇന്ന് ക്ലാസ് ഉണ്ടോ അതോ ലീവാണോ?
7: ലീവാണ്.
4: ലീവാണ്. കണ്ടോ, ലീവൊക്കെ എടുത്തിട്ട് എന്താ പരിപാടി?
7: ഞാന് ക്രാഫ്റ്റ് ചെയ്യുമ്പോ ഡ്രോയിങ് ആദ്യമായിട്ട് കുളിച്ചിട്ട് പഠിക്കും. എക്സാം ആണ്.
4: ആണോ, ഗുഡ് ഗേൾ ആണ്. അപ്പൊ വേഗം ഇന്ന് കുറച്ച് സമയം കളിക്കണം, പിന്നെ കുറച്ച് സമയം പഠിക്കണം, പിന്നെ കുറച്ച് സമയം വെറുതെ റെസ്റ്റ് എടുക്കണം, ഇങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യണം കേട്ടോ.
7: ഓക്കെ.
4: ഓക്കെ ഡാ, പറയൂ, അലാം വെക്കാറുണ്ടോ?
7: അലാം എണീക്കുമ്പളാ?
4: ആ, എഴുന്നേക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അലാം വെക്കാറുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ എണീക്കാറ്?
7: എപ്പോഴും ഞാൻ കറക്റ്റ് 6:30 എണീക്കും. ഒറ്റയ്ക്ക്?
4: ഒറ്റയ്ക്കോ? അമ്മേ, മൊത്തത്തില് മിടുക്കിയാണപ്പോ, വിഷയാണ്. ഓക്കെ കുട്ടാ, പറയൂ, ഇന്നത്തെ വിഷ സാർക്ക് കൊടുക്കണ്ടേ?
7: എല്ലാവർക്കും അഹല്യ വിശ്വസനം.
4: ഓക്കെ ഡാ, അപ്പൊ എന്തായാലും ആരാധി കുട്ടിക്ക് നല്ല ദിവസമാവട്ടെ കേട്ടോ, മിടുക്കിയായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് ആരാധി കുട്ടിയായിരുന്നു. കൃത്യമായിട്ട് കുട്ടി അലാം ഒന്നും ഇല്ലാതെ എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞൊരു കാര്യം. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെയൊക്കെ കുഞ്ഞിലത്തെ അലാം എന്ന് പറയുകയാണെങ്കിൽ അമ്മയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ഇരുന്ന് അലാം വിളിക്കുന്നതിന് പ്രത്യേക തരം രീതിയൊക്കെയാണ്. ആദ്യം വളരെ സ്നേഹത്തിൽ വിളിക്കും, അത് രണ്ടാമതാകുമ്പോ അതിന്റെ ഒരു മോഡുലേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എഴുന്നേൽക്ക സമയം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്ക, ഇങ്ങനെ അങ്ങനെ അങ്ങനെ മാറും ഗൈസ്. ആ, അതൊക്കെയായിരുന്നു നമ്മുടെ അലാം ക്ലോക്ക്. അതല്ലാതെ ഫോണിൽ അലാം വെക്കുന്നതൊക്കെ പിന്നീടാണ്. അതിന് മുന്നേ വീട്ടിൽ നിന്ന് അമ്മ വയ്ക്കുന്ന ഒച്ചയായിരുന്നു ഞങ്ങളുടെയൊക്കെ അലാം. അതുപോലെ തന്നെ ഈ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവർക്ക് വേറെ കുറെ ടെക്നിക്ക് ഉണ്ട്. നേരെ വന്ന് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫാൻ ഓഫ് ചെയ്യും. ആ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് കഴിയുമ്പോൾ അങ്ങ് തന്നെ എണീറ്റ് പോകാറൊക്കെ ഉണ്ട്. ഇതായിരുന്നു എന്റെ ഒക്കെ ഒരു പരിപാടി കേട്ടോ. ഇനി വേ, നമുക്ക് നെക്സ്റ്റ് കോളർ റെഡിയാണ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ആഹാ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
8: ഞാൻ മോഹനൻ കുന്നത്തൂർ.
4: മോഹനൻ ചേട്ടനാണ്. മോഹനൻ ചേട്ടാ, ആ റേഡിയോയുടെ ശബ്ദം നന്നായി ഒന്ന് കുറച്ചേ.
8: കുറച്ചോ?
4: അങ്ങ് ശരിയല്ല കേട്ടോ, പോരാ. ഏയ്, അത് നിങ്ങൾ റെഡി ആയിട്ടില്ല.
8: ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്.
4: ഏ, ഒരു ഏരിയയിലാണെന്നോ? മനസ്സിലായില്ലേ എനിക്ക്. കുഴപ്പമില്ല, പോട്ടെ. ആ, ഈ റേഡിയോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നല്ല സൗണ്ടിൽ ഇരിക്കുമ്പോൾ സമയത്ത് എനിക്ക് എല്ലാം എക്കോ കേൾക്കും, ഞാൻ പറയുന്നത് ഒന്നും വ്യക്തമാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
8: അങ്ങനെ വരുന്നുണ്ട്, വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താ ഞാൻ നിൽക്കുന്നത്.
4: ആണോ, പക്ഷെ എനിക്കറിയുന്നില്ല എന്താ ചെയ്യുക.
8: ഓക്കെ,
4: മോഹനൻ ചേട്ടാ പറയൂ, എങ്ങനെയാണ് അലാം വെക്കാറുണ്ടോ?
8: ഉണ്ട്.
4: എത്ര മണിക്കാണ് അലാം വെക്കാറ്?
8: 5 മണിക്ക്.
4: 5 മണിക്ക് കൃത്യമായിട്ട് ഒറ്റ റിങ്ങിൽ എണീക്കുന്ന ആളാണോ?
8: ആ, കൃത്യമായിട്ട് 5 മണിക്ക്. 5 മണിക്ക് ഒരു മെഡിസിൻ കഴിക്കാനുണ്ട്.
4: ആ,
8: തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കാനുണ്ട്.
4: ഞാൻ
8: എന്റെ ഫോണിനോട് പറയും, ടേൺ ഓൺ 5 AM അലാം എന്ന് പറയും.
4: ആ, എല്ലാരും അങ്ങനെ തന്നെയാണ്.
8: അത് അത് കറക്റ്റ് 5 മണിക്ക് അടിക്കും. അതുപോലെ തന്നെ 5:10 ആകുമ്പോഴത്തേക്കിന് ടേൺ ഓഫ് പറയും, അന്നേരം ഓഫ് ആക്കും.
4: അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് വല്ല റിംഗ് ടോൺ എന്തെങ്കിലും ഉണ്ടോ?
8: ഇല്ല, റിംഗ് ടോൺ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഇതില് റിംഗ് ടോൺ
4: ഒന്നുമില്ല അല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ പറയൂ, എന്ത് വിഷയം
8: സാർക്കാ? അതുപോലെ തന്നെ ഈ ആപ്പിൾ ഐ വാച്ച് ഉണ്ട്. അപ്പം ഈ ഏതെങ്കിലും കോൾ വന്നാൽ ഈ വാച്ചിലേ കിട്ടത്തുള്ളു, അപ്പൊ അത് കാരണം ഞാൻ പിന്നെ റിംഗ് ടോൺ ഒന്നും വെക്കുന്നില്ല
4: അല്ലേ. ശരി ശരി ശരി, ഇന്നത്തെ വിഷയം സാർക്കാണ്.
8: വിഷസ് കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും പിന്നെ ആയില്ലേ.
4: അപ്പൊ എന്തായാലും മോഹനൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. ഓക്കെ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ സൗണ്ട് മാക്സിമം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ആയിരിക്കണം ഫോണിൽ സംസാരിക്കേണ്ടത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ആ സംസാരം നല്ല രീതിയിൽ ബ്രേക്ക് ആയി പോകും, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണം. ഇതിടക്കിടക്കിടക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട് ഗായ്സ്, നിങ്ങൾ മറന്നു പോകരുത്. ഇനി വേദി സമയം ഇങ്ങനെ ഓടി ഓടി ഓടി ഓടി പോകുന്നുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത പാട്ട് കേൾക്കണ്ടേ? അതെ, അടുത്ത പാട്ട് നമുക്ക് കേൾക്കണം അല്ലേ. അപ്പൊ അടുത്ത പാട്ട് ദേ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ആ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Yes, once again, welcome back to Ahalya Wishes. Ahalya Wishes-ലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലാക്കിൽ അഹല്യ വിഷസുമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ ദേ നമുക്കൊരു കോളർ എത്തിയിരിക്കുന്നു. കുറച്ചധിക സമയമായിട്ട് ഞാൻ ചെറുതായിട്ടത് പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ
4: ഹലോ ഗുഡ് മോർണിംഗ്
5: ഗുഡ് മോർണിംഗ്
4: ഇതാരാണ്? ആരാണ്?
5: പ്രിയ പള്ളത്തേരി.
4: പ്രിയ ചേച്ചിയാണ് പള്ളത്തേരിയിൽ നിന്ന്. അതെ, പ്രിയ ചേച്ചി കൊറേ നാളായിട്ട് വിളിക്കാതിരുന്ന് വിളിച്ചതാണോ? ഒരു തവണ വിളിച്ചായിരുന്നു, പിന്നീട് കൊറേ നാളായില്ലേ വിളിച്ചിട്ട്? കിട്ടുന്നില്ല. അശ്വടാ, സാരല്ലേ, പോട്ടെ കേട്ടോ. ഇന്നെന്തായാലും കിട്ടിയില്ലേ,
5: സന്തോഷം.
4: എനിക്ക് സന്തോഷം. ഓക്കെ പ്രിയ ചേച്ചി, ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡ്?
5: ദോശ.
4: ദോശ? ആഹാ, നല്ല അരിദോശയാണോ ഗോതമ്പ് ദോശയാണോ ഇനി മസാല ദോശയാണോ? എന്താ അരിദോശ? ഇങ്ങനെ നല്ല വട്ടത്തിൽ നല്ല നൈസ് ആയിട്ട് അങ്ങ് പരത്തി നല്ല മുരുമുരാന്നിങ്ങനെ ചുട്ടെടുക്കണം. അതെയല്ലേ, ഓ നല്ല രസമുണ്ട് കഴിക്കാൻ. ആയില്ലേ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കും, ഞാനിപ്പോ പോയി കഴിക്കും. അതാണ് ആ ഒരു ഭാവം. സാറല്ലേ, പോട്ടെ. ഓക്കെ, അപ്പൊ പ്രിയ ചേച്ചി പറയൂ, അലാം വെക്കാറുണ്ടോ?
5: അലാം വെക്കാറില്ല.
4: വെക്കാറില്ല?
5: വെക്കാറില്ല.
4: അപ്പൊ എത്ര മണിക്ക് എഴുന്നേൽക്ക?
5: അത് ചില സമയം 5:30, ചില സമയം തെളിഞ്ഞു കഴിഞ്ഞാൽ 5 മണിയോ, ചിലപ്പോ 4 മണിയൊക്കെ ആയിരിക്കും.
4: എപ്പോ എപ്പോ ഞാൻ എന്റെ ഉറക്കം മതിയാക്കുന്ന അപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അതാണ് എന്റെ അലാം അല്ലേ? പ്രത്യേകിച്ച് ഇങ്ങനെ അലാം ടൈം
5: ഒന്നും
4: ഇല്ല. അതുപോലെ ഫോണിന് പ്രത്യേകിച്ച് വല്ല റിംഗ് ടോൺ ഉണ്ടോ? എന്താ റിംഗ് ടോൺ? പ്രത്യേകിച്ച് റിംഗ് ടോൺ ഉണ്ടോ? വല്ല പാട്ടോ അങ്ങനെന്തെങ്കിലും? ഏത് പാട്ടാ? ഓക്കെ, മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. ഓക്കെ, ആ പാട്ടാണ് റിംഗ് ടോൺ. അപ്പൊ കൊള്ളം കൊള്ളം, നല്ല ബ്യൂട്ടിഫുൾ റൊമാൻറിക് റിംഗ് ടോൺ. നൈസ് ആയിട്ടുണ്ട്. ഓക്കെ ചേച്ചി പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും പ്രിയ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ ട്രൈ ചെയ്യാം, എന്തായാലും കണക്ട് ആവും കേട്ടോ. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എന്തായാലും ദോശയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് വിളിച്ചത് പള്ളത്തേരിയിൽ നിന്നും പ്രിയ ചേച്ചിയാണ്. അലാമിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, പക്ഷെ ഫോണിന്റെ റിംഗ് ടോൺ അനുരാഗ വിലോചിതനായി, അതിലേറെ മോഹിതനായി. നല്ല റൊമാൻറിക് ട്രാക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് കേട്ടോ. എനിവേ, ഇതേ നമുക്ക് നെക്സ്റ്റ് കോളർ ഇങ്ങനെ എത്തുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. ആയില്യ മോർണിംഗ്. അപ്പൊ പേര് മാധവൻ.
4: മാധവൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ?
6: നല്ല വിശേഷം.
4: നല്ല വിശേഷം. പിന്നല്ലാതെ, ഞാൻ സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ.
6: അത് കേട്ടാ മതി.
4: അല്ല പിന്നെ ഇനി ഇനി എന്ത് വേണം? ഓക്കെ, എങ്ങനെയാണ് അലാം വെക്കാറുണ്ടോ?
6: ഇല്ല മാഡം, അതൊന്നും ഇല്ല. ഇവിടെ അമ്പലം ഒന്നും ഉണ്ട്, മാരിമിൻ കോവിൽ. അതിൽ പാട്ട് വെക്കും അവര്.
4: ഓക്കെ,
6: 5 മണിക്ക്.
4: എണീക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ അലാം, ആ പാട്ടാണ്. ഓക്കെ പറയൂ ചേട്ടാ, പ്രത്യേകിച്ച് ഫോണിന് റിംഗ് ടോൺ ഉണ്ടോ? അതുമില്ല, അതൊന്നുമില്ല. ഓക്കെ, വെച്ചിട്ടില്ല, വെച്ചിട്ടില്ല. ശരി ശരി, അപ്പോൾ ഇന്നത്തെ വിഷസ് ആർക്കാണ്?
6: വിഷസ് നമ്മുടെ പല്ലസേന ബാലന്റെ പേരക്കുട്ടിക്ക് വർക്കലാണ് പറഞ്ഞു.
4: ആ തീർച്ചയായിട്ടും. അപ്പൊ തന്നെ മാധവൻ സാറിന് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. അമ്പലത്തിലെ പാട്ടാണ് എന്റെ അലാം, അത് കറക്റ്റാണല്ലേ? ഇപ്പൊ പണ്ടൊക്കെ നമ്മള് കുട്ടിയായിരിക്കുന്ന സമയത്ത് കളിക്കാനൊക്കെ പോവല്ലോ, ഈ കളിക്കാൻ പോകുന്ന സമയത്ത് ഈവനിങ് കൃത്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കും, അതുപോലെ അമ്പലത്തിൽ നിന്ന് കൃത്യസമയമാവുന്ന സമയത്ത് ആ ഭക്തിഗാനങ്ങൾ വെക്കും. അതൊക്കെ ഞങ്ങളുടെ ടൈമിംഗ് ആയിരുന്നു. കളിക്കുന്ന സമയത്ത് എവിടെയാണ് നമുക്ക് ഈ വാച്ചും, പിന്നെ പണ്ട് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫോണൊന്നുമില്ല, അപ്പൊ ഫോണും കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കുറെ അലാംസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. കറക്റ്റ് സമയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇത്ര മണിയായിട്ട് അമ്പലത്തിൽ പാട്ട് വെച്ചത്, അഞ്ചരയായി വീട്ടിലേക്ക് വിട്ടു, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും മടി, അങ്ങനെ ഓടിയിരുന്ന ഒരു കാലമൊക്കെ നമുക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണല്ലേ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നൊരു കാര്യം. എനിവേ, ഈ അലാം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിന്റെ ചരിത്രം, എവിടെ നിന്ന് ഇത് വന്നു എന്നൊരു കാര്യം അറിയോ? എന്തായാലും ഞാനിത് എവിടെ നിന്ന് വന്നു എന്ന് പറയാം. ഒരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, 9 മണിവരെയാണ് നമുക്ക് കോൾസ് എടുക്കാനായിട്ടുള്ള ഒരു സമയം. അപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്തായാലും വിളിക്കാനായിട്ട് നോക്കണം. 9 മണിക്ക് ശേഷം വിളിക്കുകയാണെങ്കിൽ കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. പറയൂ, ഇതാരാണ്?
6: ഞാൻ വിളയാലും കൃഷാക്കണ മക്കളെ.
4: കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു?
6: നല്ല വിശേഷം, വലിയ കുഴപ്പമില്ലാതെ
4: പോകുന്നു. അങ്ങനെ പോട്ടെ കേട്ടോ. അപ്പോൾ പറയൂ.
6: നല്ല മഴയൊക്കെ പെയ്ത്.
4: യെസ് യെസ് യെസ്, അതാണ്. നല്ല ക്ലൈമറ്റ് ആയിട്ടുണ്ടല്ലേ? ആയിട്ടുണ്ട്. അപ്പോൾ പറയൂ, എങ്ങനെയാണ് അലാം വെക്കുന്ന ആളാണോ?
6: ഞാൻ അലാറം ഒന്നും വയ്ക്കില്ല, 10 കൊല്ലം മുമ്പ് ബാക്കിലേക്ക് പോകാട്ടാ.
4: ഓക്കെ,
6: 10 കൊല്ലം ബാക്കിലേക്ക് പോകുമ്പോ 5 മണിക്ക് എനിക്ക് നടക്കാൻ പോകും.
4: ഐ, അലാമാണ് എന്റെ ചോദ്യം. അലാം വെക്കാറുണ്ടോ?
6: അലാറൊന്നും വെക്കില്ല.
4: വെക്കില്ല, വെക്കുന്ന ആളല്ല.
6: അങ്ങനെ പരിപാടിയില്ല, കറക്റ്റ് ആയിട്ട് അറിയും.
4: കറക്റ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന ആളാണ്, അതുകൊണ്ട് അലാമത്തിന്റെ ആവശ്യമില്ല അല്ലേ.
6: 5 മണിക്ക് എണീച്ചാ 2.5-4 കിലോമീറ്റർ നടക്കും.
4: ആ ഓക്കെ, നല്ല കാര്യമാണ്. എന്തായാലും എക്സസൈസ് ചെയ്തോളൂ.
6: ഇപ്പൊ പ്രസന്റ് ആയിട്ട് വന്നപ്പോ 6 മണിക്ക് എണീക്കാൻ തുടങ്ങി.
4: ഓക്കെ, അതിന് അലാം ഒന്നുമില്ല. ഓക്കെ, അപ്പോ കൃഷ്ണൻ ചേട്ടാ, അലാം ഒന്നും വെക്കാതെ എഴുന്നേൽക്കുന്ന ആളുടെ ഫോണിൽ പ്രത്യേകിച്ച് റിംഗ് ടോൺ വല്ലതുണ്ടോ? ഒന്നുമില്ല. അതിലും വലിയ പ്രത്യേകത ഒന്നും നമ്മള് കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, അപ്പോൾ പറയൂ, ഇന്നത്തെ വിഷ സാർക്കാണ്?
6: ഇന്നത്തെ വിഷയം നമ്മുടെ പല്ലശ്ശേരി ബാലയുടെ പേരെ കുറിച്ച് ബർത്ത്ഡേ പറഞ്ഞു. അതിന് 100 ആശംസകൾ നേരുന്നു.
4: ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ ദേ, ഞാൻ എവിടെയാണ് പറയാൻ വന്നത്, ആ ഒരു അലാം ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന്റെ ഒരു ഹിസ്റ്ററി, ആ ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോവാം. നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, ആ കോളിനൊക്കെ ശേഷം. അപ്പൊ എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പോ അടുത്തത് ആരാണ് നോക്കിയാലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് അയ്യല്ലിക്കുട്ടി.
4: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഞാൻ പ്രേമമ്മയാണ്.
4: പ്രേമമ്മയാണ്. പ്രേമമ്മ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വീട്ടിൽ ഇഡ്ലിയാണോ ഫുഡ്?
7: അല്ല, ഇന്ന് ദോശ.
4: ഇന്ന് ദോശയാണ്. ഞാൻ ആദ്യം ദോശ എന്ന് പറയാന്ന് വിചാരിച്ചു, പിന്നെ പാളിപ്പോയതാ. പോട്ടെ, സാരില്ല. ഹാ, ചമ്മിപ്പോയി. വിഷമിക്കണ്ടല്ലോ.
7: സാമ്പാറും
4: ചട്നിയും ദോശയും. ഓ, ഇന്ന് കോമ്പിനേഷൻ. ഇന്ന് എല്ലാവരുടെയും ദോശയാണോ? ഇന്ന് ദോശ ദിനം വല്ലതാണോ?
7: മോള് വന്നോളൂ.
4: ഓ, പിന്നെന്താ, വരാട്ടോ. ഓക്കെ, പ്രേമമ്മ, അലാം വെക്കാറുണ്ടോ?
7: അലാം വെക്കാറില്ല. ഞാൻ
4: വെക്കാറില്ല. തന്നെ എഴുന്നേൽക്കും അല്ലേ?
7: തന്നെ എഴുന്നേൽക്കും. 5:30
4: എഴുന്നേൽക്കും. അതിനപ്പുറത്തേക്കും ഇല്ല, ഇപ്പുറത്തേക്കും ഇല്ല.
7: ചെലപ്പോ ഇപ്പൊ ഇത്തിരി വൈകാറുണ്ട്. 4 മണിക്ക് നിത്യം എഴുന്നേറ്റ ആളാണ്. ആരോഗ്യ പ്രശ്നം ഒക്കെ ആയിട്ട്.
4: നന്നായി ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റാ മതി കേട്ടോ.
7: എന്തോ,
4: നന്നായി ഉറങ്ങിയതിന് ശേഷം മാത്രം എഴുന്നേറ്റാ മതി.
7: അതുകൊണ്ട് ഇപ്പൊ ലേറ്റാണ്.
4: പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയില് എങ്ങനെയാ എഴുന്നേൽക്കാ? എനിക്കൊക്കെ എന്തോ മടിയാന്നറിയോ.
7: തണുപ്പായിട്ട്.
4: പക്ഷെ എനിക്കൊക്കെ മടി മുൻപേ തുടങ്ങി. ഞാനൊക്കെ മുൻകൂട്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യും.
7: കൂടുതൽ തണുപ്പുണ്ടാവും.
4: ആ, ഇവിടെ നല്ല തണുപ്പുണ്ട്. അഹല്യയിൽ ഇങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു സുഖമുണ്ട്. ആ സുഖം പിടിച്ച് ഇങ്ങനെ എടുക്കലാണ് പണി.
7: അവിടെ നല്ല തണുപ്പായിരിക്കും.
4: അതെ അതെ. യെസ് ഓക്കെ. അതുപോലെ ഫോണിൽ വല്ല പ്രത്യേക റിംഗ് ടോൺ ഉണ്ടോ? ഏകദന്തായ വക്രതുണ്ടായ.
7: ഗണേശനെ തൃപ്തിപ്പെടുത്തണ്ടേ?
4: ഓ, അതുകൊണ്ട് അതാണ് എന്റെ റിംഗ് ടോൺ അല്ലേ? അതെ, വിഘ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി, ഞാനൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ മൂവ്.
7: അതെ.
4: ഓക്കെ പ്രേമമ്മ, പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി ഇങ്ങ് പോരട്ടെ.
7: എല്ലാവർക്കും ഇരിക്കട്ടെ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, മോൾക്കും പ്രത്യേകം.
4: ഓക്കെ, അപ്പൊ പ്രേമമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ. മിനിമം ഇന്നൊരു 3 ദോശ കഴിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് പ്രേമമ്മയാണ്. ഇന്ന് എന്താണ് ഗൈസ്, എല്ലാവരുടെയും ദോശയാണല്ലോ ഇന്ന്, ദോശ ദിനമല്ല കാണോ. ഇങ്ങനെ നിങ്ങൾ ദോശ ദോശ എന്ന് പറയുമ്പോ എനിക്ക് ദോശയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
8: നമസ്കാരം.
4: നമസ്കാരം, ഇത് ആരാണ്?
8: നിർമ്മലമ്മയാണ്.
4: നിർമ്മലമ്മ,
8: ഓ,
4: ഇന്ന് എന്താ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ്
8: കഴിക്കാനാ?
4: ആ, രാവിലെ എന്താ?
8: രാവിലെ അച്ഛന് പുറത്തു പോകണമെങ്കില് കിച്ചനൊന്നും പറ്റില്ല മേഡം, ചോറ് കഴിക്കാൻ കൊടുക്കുള്ളു.
4: ആ, ഇന്ന് ഇന്ന് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
8: പലഹാരങ്ങള് കഴിക്കാം, വൈകിട്ടേ കഴിക്കുള്ളൂ. രാവിലെ എപ്പോഴും കഞ്ഞിയോ ചോറോ.
4: കഞ്ഞിയോ ചോറാണ്, എന്നെ പോലെയൊക്കെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയും ചോറൊക്കെ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ അവിടെയും ദോശയാണോന്ന്. വൈകിട്ടാണ് ദോശ പരിപാടി അല്ലേ? ഓക്കെ, അപ്പൊ നിർമ്മലമ്മ പറയൂ, എങ്ങനെയാണ് അലാം വെക്കാറുണ്ടോ?
8: ഇല്ല മേനം, ഞാൻ 4:20, 4:25 നാലരന്റെ ഉള്ളിലാണ് എനിക്ക്.
4: ഇത്ര നേരത്തെ എഴുന്നേൽക്കും? എപ്പോഴാ ഉറങ്ങുന്നേ? എപ്പോഴാ ഉറങ്ങാനായിട്ട് കിടക്കുക? ഓ, 10 മണിക്ക് കിടന്ന 4 പോരാ, കുഴപ്പമില്ല, 8 മണിക്കൂർ വേണം കേട്ടോ ഉറക്കം.
8: 8 മണിക്കൂർ
4: അങ്ങോട്ട് റെഡി ആവുന്നില്ല, കുറച്ചും കൂടി നേരത്തെ ഉറങ്ങിയേക്കൂ, അങ്ങനെയാണ് പിന്നെ റെഡി ആവും.
8: ഓക്കെ,
4: പോണു, അപ്പൊ കുറച്ചും കൂടി സമയം എടുത്ത് ഉറങ്ങണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, പറയൂ, ഇനി ഫോണിൽ വല്ല പ്രത്യേക റിംഗ് ടോൺ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഗായത്രി മന്ത്രമാണ്. ഓക്കെ ഓക്കെ, ഡിവോഷണൽ സോങ്സ് ആണ് മൊത്തം അല്ലേ? ഓക്കെ അമ്മ, അപ്പൊ പറയൂ, ഇനി ഇന്നത്തെ വിഷസും കൂടി പറഞ്ഞോളൂ, ആർക്കാണ് ഇന്നത്തെ വിഷസ്?
8: വിഷസ് അനിയന്റെ മോൻ അഖിൽ, അവന്റെ ജന്മദിനമാണ്
4: അഖിൽ.
8: അഖിൽ,
4: ഓക്കെ, അപ്പൊ അഖിലിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ അറിയിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നിർമ്മലമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണേ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ നമ്മൾ വിളിച്ചത് നിർമ്മലമ്മയാണ്. അങ്ങനെ ദേ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് പോകണ്ടേ? യെസ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
9: ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
4: ആ, ഇതാരാണ്?
9: ഞാൻ ലിഷികയാണ്.
4: ലിഷിക കുട്ടിയാണ്? ലിഷിക കുട്ടിയാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു.
9: മരുന്നിന്റെ പെട്ടികളൊക്കെ എടുത്ത് ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോവായിരുന്നു.
4: ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്?
9: അതെ.
4: ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിട്ട്?
9: ഇന്ന് ഒരു ഓർഗനൈസർ പോലെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഇട്ടേക്കാനുള്ള ഒരു ഓർഗനൈസർ പോലെ
4: ഓർഗനൈസർ ചെയ്യണം എന്നാണ്. ഓ, അടിപൊളി അടിപൊളി, സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
9: ഓക്കെ,
4: അതാണ്. കുട്ടൻ എങ്ങനെയാണ്, അലാമൊക്കെ വെക്കോ?
9: അലാം വെക്കാറുണ്ട്.
4: വെക്കാറുണ്ട്? എത്ര മണിക്ക് അലാം വെക്കുന്നേ?
9: ഒരു 5 മണിക്കൊക്കെ വെക്കാറുണ്ട്.
4: വെക്കും? എന്നിട്ട് 5 മണിക്ക് കൃത്യം എണീക്കോ?
9: ആ, ഒരു 5:30 ആവും.
4: 5:30 ആവും? ഒന്ന് സ്നൂസ് ചെയ്ത് അങ്ങനെയാണോ?
9: ആ, അതെ,
4: കറക്റ്റ് ആണെന്നല്ലേ. എന്നിട്ട് ഒരു വിധം 5:30 ആവുമ്പോ എഴുന്നേൽക്കും. കൊഴപ്പല്ലടാ, ചേച്ചിയൊക്കെ അങ്ങനെയാ, കൃത്യമായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞൊരു സുഖം കിട്ടാറില്ല. അതാണ്. ഓക്കെ, പിന്നെ പ്രത്യേക വല്ല റിംഗ് ടോൺ ഒക്കെ ഉണ്ടോ?
9: റിംഗ് ട്യൂൺ എന്ന് പറയുമ്പോ ബബിൾസ് എന്ന് പറഞ്ഞൊരു ട്യൂണാണ്.
4: ഓ, ബബിൾസ് എന്ന് പറഞ്ഞ ട്യൂൺ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ലിഷിക കുട്ടിയുടെ വിശേഷങ്ങള്.
9: അതെ,
4: ഇവിടെ സുഖാണ്. പിന്നല്ലാതെ ഇവിടെ എല്ലാരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം, ലിഷിക കുട്ടി അന്വേഷിച്ചു എന്ന് പറയാം കേട്ടോ. ഓക്കെ ഡാ, ഇന്നത്തെ വിശ്വസ് ആർക്കാ?
9: ഇന്നത്തെ വിശ്വസ് അഹ്ലിയ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ലിഷിക കുട്ടിക്കും സൂപ്പർ ആയിട്ടൊരു നല്ലൊരു ഹോളിഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യാനാട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ലിഷയക്കുട്ടിയായിരുന്നു. ലിഷയക്കുട്ടിയൊക്കെ എന്നെ പോലെയാണ് കേട്ടോ, 5 മണിക്ക് അലാം വെച്ച് 5:30 എഴുന്നേൽക്കുമ്പോ അതുപോലെ തന്നെയാണ്. എന്താണെന്നറിയില്ല ഗൈസ്, അതൊരു സുഖമുള്ളൊരു പരിപാടിയാണ്. കുറച്ചും കൂടി സമയം ഒന്നും കൂടി എടുക്കുമ്പോ പക്ഷേ ആ സ്നൂസ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റ്സ് ആണ് കേട്ടോ, 10 മിനിറ്റ്സ്, ആ സമയത്ത് കിട്ടുന്ന ഒരു ഉറക്കത്തിന്റെ ഒരു സുഖം 8 മണിക്കൂർ കിടന്നുറങ്ങിയാലും കിട്ടില്ല. അതെന്താണെന്നറിയില്ല കേട്ടോ, ഞങ്ങളെപ്പോലുള്ള മടിയന്മാർക്ക് മാത്രം അത് മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നമുക്കിത് ഒരു കോളർ കൂടി വരുന്നുണ്ട്. ആ കോളിന് ശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം നമസ്കാരം. ഇതാരാണ്? രത്നാവതി അമ്മയാണ്. കൊറേ നാളായല്ലോ ഞാൻ സംസാരിച്ചിട്ട്. കൊറേ നാളായി. സുഖല്ലേ? അതാണ്, അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് രത്നാവതി അമ്മ, അലാം ഒക്കെ വെക്കാറുണ്ടോ? ഇല്ല. എത്ര മണിക്ക് എഴുന്നേൽക്കും?
5: 6 മണിയാകുമ്പോ.
4: ഓക്കേ ഓക്കേ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ?
5: എല്ലാം കേൾക്കും, കേട്ടിട്ട് അവിടെ തന്നെ കിടക്കും.
4: അതെ, എന്നിട്ട് ഒരു 6 മണിയാകുമ്പോ വീണ്ടും ഒന്ന് എഴുന്നേൽക്കും. അതാണ് റൊട്ടീൻ.
5: പണി ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യും. അത് ഇപ്പൊ മഴ വന്നപ്പോ കാലുവേദന കൂടി.
4: ആ, അപ്പൊ നമ്മള് നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് എഴുന്നേൽക്കുക, ഉറങ്ങുക, കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അതാണ്, നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. ആരോഗ്യമുണ്ടെങ്കിലേ വേറെ എന്തുമുള്ളൂ അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ രത്നാവതി അമ്മ പറയൂ, പ്രത്യേക വല്ല റിംഗ് ടോൺ ഉണ്ടോ ഫോണിന്?
5: ഉണ്ണി വിളിക്കുമ്പോ കേക്കില്ല, എനിക്ക് കേക്കണ പാട്ട് വെച്ചിട്ടുണ്ട്.
4: ആ, അതേത് പാട്ടാ വെച്ചിരിക്കുന്നേ?
5: നീ വാ ഗച്ചാർത്തിൽ ഞാനോ.

0: നല്ല പാട്ട്, നല്ല പാട്ട് കേട്ടോ. ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന എങ്ങനെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യും? ഞാനാണെങ്കിൽ ഫുള്ള് ഇരുന്ന് പാടട്ടെ എന്ന് വിചാരിച്ച് ഫോൺ എടുക്കാതിരിക്കും. ഓക്കെ, രത്നാവതി അമ്മ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: എല്ലാവർക്കും തന്നെ അകല്യ കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ,
1: എന്താ പറയാ, വിളിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ.
0: എല്ലാവർക്കും അല്ലേ? ഓക്കെ, അപ്പൊ രത്നാവതി അമ്മയ്ക്ക്. ഓക്കെ അമ്മ, അപ്പൊ എന്തായാലും രത്നാവതി അമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയായിരുന്നു. നല്ല റിംഗ് ടോൺ ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ പണ്ട് ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റിംഗ് ടോൺ വെച്ചതിന് ശേഷം ഫ്രണ്ട്സിനെ കൊണ്ട് വിളിപ്പിക്കും, മനഃപൂർവ്വം വിളിപ്പിക്കും. എന്തിനാ, എനിക്ക് സ്വയം കേട്ട് ഒരു ആത്മസംതൃപ്തി അടയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് കയ്യിൽ. അപ്പൊ എന്തായാലും നമുക്ക് കഥയും കാര്യങ്ങളൊക്കെ ദൈവം വീണ്ടും വീണ്ടും വീണ്ടും മുൻപോട്ട് അങ്ങ് കൊണ്ടുപോവാം. പക്ഷേ ഒരു പാട്ടിന് ശേഷം, നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം. അഹല്യ വിഷസിലേക്ക് കീപ് ഓൺ ലിസണിംഗ്. അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ 49 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പൊ ദേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ ഇങ്ങനെ റെഡിയാണ്, നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ,
3: നമസ്കാരം അഹല്യ.
2: നമസ്കാരം, ഇതാരാണ്?
3: ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ.
2: ചന്ദ്രൻ ചേട്ടനാണ്. ചന്ദ്രൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? കോയമ്പത്തൂർ എങ്ങനെയുണ്ട് കാലാവസ്ഥ? മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഓക്കേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കോയമ്പത്തൂര് വന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു, ഇവിടെ എന്താ മഴയൊന്നും കാണാത്തെ, ഏ വെയിലാണോ ഇവിടെ, ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ മഴ വന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം എനിക്ക്. ആണല്ലേ? ആഹാ, ഇവിടെ അതെ, കഴിഞ്ഞ ദിവസമാണ് കൃത്യമായിട്ട് കുറച്ച് മഴ നന്നായിട്ടൊന്ന് കിട്ടിയത്. ഓക്കെ. അപ്പൊ ചന്ദ്രൻ ചേട്ടാ പറയൂ, എങ്ങനെയാണ് അലാം വെക്കാറുണ്ടോ?
3: അലാം വെക്കാറുണ്ട്.
2: എന്നിട്ട് കൃത്യമായി എഴുന്നേൽക്കൂ?
3: 5 മണിക്ക് വെക്കും.
2: ആ ആ സമയത്ത് കറക്റ്റ് എണീക്കോ?
3: 5 മണിക്ക് മുമ്പേ എണീക്കും, പക്ഷെ അലാറം അടിക്കും.
2: ഓക്കേ, അതാണ്. എങ്ങനെയാണ് അതുപോലെ തന്നെ ഫോണിൽ പ്രത്യേക റിംഗ് ടോൺ ഉണ്ടോ?

0: എന്നാലും ആളത് മറയുന്നില്ല എന്നൊരു സോങ് ഉണ്ടേ,
1: ആ
0: അത് വെച്ചിട്ടുണ്ട് ഞാൻ.
1: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പോ ടോപ്പിക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ആശംസകൾ കൂടി പറയൂ. ആർക്കാണ് ഇന്നത്തെ
0: വിഷയംസ? എന്നെ പതിവായിട്ട് വിളിക്കുന്ന രത്നാവതി അമ്മ, ഇളയോടി കൃഷ്ണേട്ടൻ, വൈദ്യുതി നേട്ടൻ,
1: എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ചന്ദ്രചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് കോയമ്പത്തൂരിൽ നിന്ന് ചന്ദ്രചേട്ടനായിരുന്നു. അങ്ങനെ ഈ സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി ഇനി ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ
2: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഇളയോടി വിളക്കത്തിരക്കളം, ഭാസ്കരനാണ്.
1: ഓക്കെ ഭാസ്കരൻ ചേട്ടാ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
2: നല്ല വിശേഷം മോളെ, സുഖമായിട്ട് പോകുന്നു.
1: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ ഇന്നത്തെ വിഷയത്തെ കുറിച്ച്. എങ്ങനെയാണ്, അലാം വെക്കാറുണ്ടോ? എത്ര മണിക്കാണ് അലാം വെക്കാറ്?
2: വെക്കാറൊന്നുമില്ല, ഞാൻ കൃത്യം 5 മണി എന്ന് പറയുമ്പോഴേക്കും ഞാൻ എണീച്ചിരിക്കും.
1: ശീലിച്ചു പോയി. ഓക്കെ ഓക്കെ, അതുകൊണ്ട് അലാമിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? ആവശ്യമില്ല. ഓക്കെ ചേട്ടാ, അതുപോലെ തന്നെ ഫോണിൽ പ്രത്യേകം ഏതെങ്കിലും ഒരു റിംഗ് ടോൺ സെറ്റ് ചെയ്തിട്ടുണ്ടോ?
2: അതൊന്നും ഇല്ല.
1: അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ വിഷയങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പറയൂ ഇന്നത്തെ വിഷസ്.
2: നല്ല വിഷയം തന്നെ പോകുന്നുണ്ട്.
1: ആ, ഇന്ന് പ്രത്യേക ആശംസകളുണ്ടോ?
2: ആശംസകള് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഇന്ന് എന്റെ മോള് വരുന്നുണ്ട്, രണ്ടാളും വരുന്നുണ്ട്, ഭാര്യയൊക്കെ.
1: ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുമായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടൻ ആയിരുന്നു. എനിക്ക് അലാമിന്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് ഒരു 5 മണി സമയം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റിരിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം. എനിവേ നമുക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: സുമേഷ് ആണ്, എലപ്പുള്ളിയിൽ നിന്ന്.
1: സുമേഷ് ഏട്ടനാണ് എലപ്പുള്ളിയിൽ നിന്നും. സുമേഷ് ഏട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: സുഖമായി പോണു. അയില്ല,
1: സുഖമായി പോകുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞോ? അതോ കഴിക്കാൻ പോവാണോ?
3: ഇല്ല, വരുന്നേ ഉള്ളൂ.
1: വരുന്നേ ഉള്ളൂ, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടാ പറയൂ, എങ്ങനെയാണ് അലാം സെറ്റ് ചെയ്യാറുണ്ടോ?
3: ഡെയിലി കൃത്യം 5 മണിക്ക് ഞാൻ രാത്രി കിടക്കുമ്പോ എന്നും വെക്കാറുണ്ട്.
1: കൃത്യമായിട്ട് എഴുന്നേൽക്കോ?
3: കൃത്യം 5 മണിക്ക് അടിക്കും ഞാൻ. ഇടത്തെ കൈ കൊണ്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ തന്നെ കിടക്കും.
1: ഓ, എന്ത് സുഖമുള്ള പരിപാടിയല്ലേ.
3: പിന്നെ എണീക്കേണ്ടതാണ് പ്രശ്നം. അതായത് 5:30 ആവാം, 5:45 ആവാം, 5:30 ആവാം,
1: അതെ.
3: പിന്നെ അടുത്ത ആ ഒരു ഉറക്കം,
1: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന്റെ ഒരു സുഖം, അത് വല്ലാത്തൊരു സുഖം.
3: പിന്നെ എത്ര പെട്ടെന്ന് സമയം പോണെന്ന് അറിയില്ല. പിന്നെ എണീച്ചിട്ടുള്ള ബുദ്ധിമുട്ടാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്.
1: അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നല്ല പരിപാടിയല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മൾ മടിയന്മാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടാ.
3: ഒരു ദിവസം പോലും അലാം വെക്കാത്ത ദിവസം ഉണ്ടാവില്ല. കൃത്യം 5 മണിക്കായിരിക്കും വെക്കുക. പക്ഷെ ഒരു ദിവസം പോലും കൃത്യസമയത്ത് എണീച്ചതായിട്ടുള്ള ഓർമ്മയില്ല.
1: ചരിത്രമില്ല, ഞാൻ സമ്മതിക്കില്ല എന്നാ ചരിത്രം.
3: ഒന്നിലേക്ക് നേരത്തെ എണീക്കും, നീ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കിടക്കും
1: കിടക്കും.
3: പിന്നെയാണ് ഈ അലാം അടിക്കുന്ന സമയത്താണ് എണീക്കാൻ ബുദ്ധിമുട്ട്. വല്ലാത്ത ഉറക്കം വരുന്നത്.
1: ഓ, എനിക്ക് ഉറങ്ങണം, ഇത്ര നേരം ഇല്ലാത്തൊരു ഉറക്കം. അതും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ഫീല്. ഇത്ര വേഗ, അത് അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നല്ലൊരു സുഖം പിടിച്ചു ഉറങ്ങി വരുമ്പോഴാ സമയം സമയത്തിന് വഴിക്ക് പോവും.
3: ആ കാലത്ത് എണീക്കുന്ന ഒരു 1/2 മണിക്കൂറാണെങ്കിലും 10 മിനിറ്റ് ആ ഉറക്കൂ. അയില്ലേ പറഞ്ഞ പോലെ നമ്മള് പിന്നെ എത്ര നമ്മള് രാത്രി ഉറങ്ങിയാലും കിട്ടാത്ത ഒരു
1: സുഖമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
3: ഇന്ന് നമ്മുടെ പല്ലസേനയിലെ ബാലേട്ടന്റെ പേരക്കുട്ടിക്ക് പിറന്നാളാണെന്ന് പറഞ്ഞു, അവർക്ക് 1000 ആശംസകൾ.
1: ഓക്കെ, അപ്പൊ സുമേഷ് ഏട്ടാ നാളെ എങ്ങനെയെങ്കിലും ഒന്ന് 5 മണിക്ക് എഴുന്നേൽക്കാൻ നോക്കണേ.
3: അല്ല, ഞാൻ ഇനി അത് മാറ്റം വരുത്താൻ ഈ ഇന്ന് ആയിലിന്റെ
1: അതെ
3: നാളെ മുതൽ ഞാൻ
1: മാറ്റം വരുത്തണം. ഞാൻ സത്യം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ 360 ഡിഗ്രിയിൽ ഒന്ന് പറയാറുണ്ട്, ഇടയ്ക്കൊന്ന് കേട്ടൊന്ന് നന്നായിക്കോളൂ കേട്ടോ. അതെ, മാറ്റണം മാറ്റണം. ഞാൻ ഇതിന്റെ ടിപ്സ് ഒക്കെ വന്ന് പറയാറുണ്ട് 360 ഡിഗ്രിയിൽ. നിങ്ങൾ അതൊന്ന് കേൾക്കൂ, എല്ലാരും കേൾക്കൂ. ഓക്കെ ഓക്കെ ചേട്ടാ,
3: 4:30 എണീച്ചിട്ട് 5 മണിക്ക് നടക്കും. ഒരു അരമണിക്കൂർ നടക്കണം.
1: അതെ, അങ്ങനെയൊക്കെ ചെയ്യൂ. ഗുഡ് തിങ്സ് ആണ്, അതൊക്കെ നമുക്ക് എക്സസൈസ് ഒക്കെ ആവശ്യമാണ്, അതൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം അവിടെ നിന്ന് കൂടി വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സുമീഷേട്ടനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കഥ ഇല്ലേ, അതിനോട് കറക്റ്റ് മാച്ച് ആണ് ചേട്ടൻ പറഞ്ഞ ഒരു കഥ കേട്ടോ. ഇനിവേ ഇതേ സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുമ്പോൾ പതിയെ ഇന്നത്തെ കോൾ

0: വൈൻഡപ്പ് ചെയ്യാം എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഇനി മെസ്സേജുകൾ വായിക്കാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു കോള് കൂടി വരുന്നുണ്ട്, വേഗം ഞാൻ എടുത്തതിന് ശേഷം ഇന്നത്തെ കോൾ സംഘ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
1: കണ്ണൻ
0: ചേട്ടനാണ്. കണ്ണൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ കണ്ണൻ ചേട്ടൻ പറയൂ, എങ്ങനെയാണ് അലാം സെറ്റ് ചെയ്യാറുണ്ടോ? ഭാര്യയാണ് കലാം അല്ലേ? ഭാര്യ കറക്റ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നു, എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു.
1: അതെ,
0: ഒരു അഞ്ചര തൊട്ട് വിളിച്ചു തുടങ്ങിയാൽ ഒരു ആറു മണിക്ക് എഴുന്നേൽക്കാന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ അലാം വെക്കാത്തതാ നല്ലത്, വെച്ചാലും നമ്മൾ എഴുന്നേൽക്കാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഈ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാണ് ഇന്നത്തെ വിഷസ്?
1: നമ്മള് ബാലചേട്ടന്റെ പേരക്കുട്ടിക്ക്, കൃഷ്ണേട്ടയും മാധവേട്ടയും ബാക്കി എല്ലാവർക്കും കേട്ടിട്ട് കൂടുതൽ എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും കണ്ണൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് കണ്ണൻ ചേട്ടനായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ദേ 8:57 മിനിറ്റ് ആകുന്ന ഈ ഒരു വേളയിൽ ഞാൻ ഇന്നത്തെ കോൾസ് പതിയെ പതിയെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മെസ്സേജ് വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ദേ തുടക്കം മുതലേ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമായിരുന്നു, ചെറിയൊരു ഹിസ്റ്ററി. വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു സമയം നമുക്കില്ല, എന്നാലും ഈ അലാഴം ക്ലോക്കിന്റെ ചരിത്രം ശരിക്കും നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് BC കാലഘട്ടത്തിൽ നമുക്കറിയായിരിക്കും വെള്ളം, മെഴുകുതിരി, ആ രണ്ട് കാര്യം യൂസ് ചെയ്തിട്ടാണ് എന്ത് സമയം കണക്കാക്കാനായിട്ട് ചെയ്തിരുന്നൊരു രീതി. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പണ്ട് യുദ്ധത്തിന് പോകുന്നവരാണെങ്കിലും അതല്ലാതെ ആ ഒരു ടൈമിൽ വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യും, ഒരു പിന്ന് ഈ മെഴുകുതിരിയിൽ കുത്തിവെക്കും, എന്നിട്ട് മെഴുകുതിരി എന്ത് ചെയ്യും, കത്തിച്ചു വെക്കും. അപ്പോൾ ആ മെഴുകുതിരി ഉരുകി ഉരുകി ഉരുകി ഉരുകി ആ പിന്ന് വീഴുന്ന സമയത്ത് ആ ജസ്റ്റ് ഒരു ചെറിയൊരു സൗണ്ടായിരിക്കും, പക്ഷെ അന്നത്തെ ആൾക്കാരുടെ ഒരു പവർ അങ്ങനെയായിരുന്നല്ലോ. ആ ടൈമിൽ അവർ ഉണരാണ് ചെയ്യാറ്, അങ്ങനെയാണ് അവരുടെ ഉറക്കം അല്ലെങ്കിൽ ആ ഒരു ഉണരുന്ന അലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു പഴയ ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. അങ്ങനെയാണ് കൃത്യസമയത്ത് ഉണരാനുള്ള ആദ്യത്തെ ഒരു മെക്കാനിക്കൽ അലാം ക്ലോക്ക് ആരാ നിർമ്മിച്ചേ, 1787 അമേരിക്കക്കാരനായിട്ടുണ്ടായിരുന്ന ലെവി ഹച്ചിൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണിത് ഏറ്റവും ആദ്യമായിട്ട് ഇങ്ങനെ ഉണരാനുള്ള ഒരു മെക്കാനിക്കൽ അലാം ക്ലോക്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴായിരുന്നു? 1787 ലെവി ഹച്ചിൻസ്, അങ്ങനെയാണ് ആളുടെ പേര്. അപ്പൊ അങ്ങനെ നിർമ്മിച്ച സമയത്ത് അയാൾ എന്താണ് ഉദ്ദേശിച്ചൊരു കാര്യം, താൻ ജോലിക്ക് പോകുന്നതിന് കൃത്യസമയത്ത് ഉണരാൻ വേണ്ടി മാത്രമാണ് ശരിക്കും ഹച്ചിൻസ് ഈ ഒരു ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത എന്നറിയോ? കാര്യം ഇത് കൃത്യം 4 മണിക്ക്, അതായത് പുലർച്ചെ 4 മണിക്ക് മാത്രമേ അലാം അടിക്കുള്ളായിരുന്നു. അതായിരുന്നു ആ ഒരു ക്ലോക്കിന്റെ പ്രത്യേകത കേട്ടോ. എനിക്ക് ഇങ്ങനെ കോൾസ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിളിക്കുന്നവരെല്ലാം ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കഥ അല്ല, കഥയല്ല, ഹിസ്റ്ററി, കാര്യം, ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോ പുലർച്ചെ 4 മണിക്ക് മാത്രം അലാം അടിച്ചിരുന്ന ഒരു ക്ലോക്കാണ് ലെവി ഹച്ചിൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ 1787. അതിനുശേഷം 1800 മധ്യത്തിൽ ആളുകൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും സെറ്റ് ചെയ്യാവുന്ന അലാറം ക്ലോക്കുകൾ ഫ്രഞ്ച് അമേരിക്കൻ നിർമ്മാതാക്കളാണ് വിപണിയിൽ എത്തിച്ചത്. അതിനുശേഷമായിരുന്നു, നിങ്ങൾക്കൊരു കാര്യം അറിയോ, നോക്കർ അപ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്താ ഈ നോക്കർ അപ്സ് എന്ന് പറയോ, ഈ മെക്കാനിക്കൽ അലാറം ക്ലോക്കുകൾക്ക് സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതിന് മുൻപ്, ഈ മെക്കാനിക്കൽ അലാം ക്ലോക്കൊക്കെ സാധാരണക്കാർക്ക് ലഭിക്കുന്നതിന് മുൻപ് ഈ ബ്രിട്ടനിലും അതുപോലെ അയർലൻഡിലും ആളുകളെ രാവിലെ കൃത്യസമയത്ത് വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് എന്ത് നോക്കർ അപ്പുകൾ എന്ന പേരിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. യെസ്, ഇതൊരു തൊഴിലായിരുന്നു. അവരെന്ത് ചെയ്യും, അവർ വടി കൊണ്ട് ജനലിൽ മുട്ടിയിട്ടാണ് ആളുകളെ ഉണർത്താറ്. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഹിസ്റ്ററി കേട്ടോ. അതുപോലെ തന്നെയാണ് 1956 സ്നൂസ് ബട്ടൺ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എന്നെ പോലുള്ള മടിയന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബട്ടൺ സ്നൂസ് ബട്ടൺ. യെസ്, 1956 ആ ഒരു കാലഘട്ടത്തിൽ സ്നൂസ് ബട്ടൺ, ഉറക്കത്തിൽ നിന്ന് അലാം ഓഫാക്കിയിട്ട് വീണ്ടും അല്പസമയം കിടന്നുറങ്ങാൻ സഹായിക്കുന്ന ആ സ്നൂസ് ബട്ടൺ ആദ്യമായി അവതരിപ്പിച്ചതാണ് 1956. അതിനുശേഷം എന്തായി, 1969 ഈ ഡിജിറ്റൽ അലാംസ് വരാൻ തുടങ്ങി. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി 1969 ആദ്യത്തെ റേഡിയോ അലാറം ക്ലോക്കുകൾ, യെസ് സോണി, നമുക്ക് എല്ലാവർക്കും ഫെമിലിയറായ ബ്രാൻഡ്, യെസ് സോണിയാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാലോ സ്മാർട്ട് ഫോൺസ് വന്നു, കുറെ കാര്യങ്ങൾ വന്നു, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയൊരു കുട്ടി ഹിസ്റ്ററിയാണ് കേട്ടോ. അപ്പൊ അതും കൂടി ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും നമുക്കിനി മെസ്സേജുകൾ ദേ ഇവിടെ എന്നെയും കാത്തിരിക്കുന്നുണ്ട്. കുറെ മെസ്സേജുകൾ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ മെസ്സേജുകളിലേക്കും, പിന്നെ എന്റെ ഇന്നത്തെ കഥ, നിങ്ങൾക്ക് വേണ്ട ഇന്നത്തെ കഥ, യെസ് ആ കഥയിലേക്കൊക്കെ ഞാൻ പോവാം. എന്തായാലും ഒരു കുട്ടി ബ്രേക്കിന് ശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലിയർ വിഷസ് ആണ് കൂടെയുള്ളത്. ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ.

0: അഹല്യ വിഷസ്. യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെസ്സേജുകളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ആദ്യത്തെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വിലയേറിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് സൗഹൃദങ്ങൾ. സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഇടപെടുന്ന സൗഹൃദങ്ങൾ. വാക്കുകളിൽ സത്യവും ഹൃദയത്തിൽ സ്നേഹവും മനസ്സിൽ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ സൗഹൃദം എന്നും സ്നേഹത്തോടെ നിലനിൽക്കും. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിന ആശംസകളോടെ PV മുഹമ്മദ്, വടക്കേ വാവനൂർ. മുഹമ്മദ് ജൈന, നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലിയ, നമസ്കാരം. നമസ്കാരം. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ പ്രിയ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. മഹേഷേണ്ണും വളരെ മനോഹരമായൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു മെസ്സേജ് നോക്കാം അല്ലേ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ബാലേട്ടന്റെ പേരക്കുട്ടിക്ക് 1000 ജന്മദിന ആശംസകൾ. സെൽവരാജ് കുഴിഞ്ഞാമ്പാറ. സെൽവരാജ് ഏണ്ണ് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ആരാണ് അടുത്തതായിട്ട് ആ മെസ്സേജ് അയച്ചിരിക്കുന്നേ. ആയില്ലേ കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമല്ലേ കുട്ടീസ്? സുഖാണ് കേട്ടോ. സെല്ലലോയ്ഡ് സൂപ്പറാണ്, താങ്ക് യു. അതുപോലെ മോട്ടിവേഷൻ കഥയും സൂപ്പർ, താങ്ക് യു. നല്ല ടോപ്പിക്. ടോപ്പിക്കിലേക്ക് വന്നാൽ ഞാൻ 5 മണിക്ക് അലാം വെക്കും. ചിലപ്പോൾ അറിയില്ല കേട്ടോ. പിന്നെ റിംഗ് ടോൺ ഒന്നുമില്ല. ബാലേട്ടന്റെ പേരക്കുട്ടിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, ചങ്ങാതി കൂട്ടം കൂട്ടുകാർക്കും, അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഷീത ചേച്ചി, ശാന്തി സുമേഷ്, രത്നാവതി അമ്മ, പ്രേമമ്മ, ഓമന ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമ്മ, ലിഷികക്കുട്ടി, പിന്നെ ആയിലിക്കുട്ടിക്കും അടിപൊളി കിടക്കാഴ്ച ദിവസം ആശംസിക്കുന്നു. മോളെ ആയിലിക്കുട്ടി, ഇങ്ങോട്ട് വായോ, ചൂട് ഇഡ്ലി തട്ട്, ഓഹോ, തട്ടിക്കൂട്ട് സാമ്പാർ, ചട്നി, ചമ്മന്തി എന്നിവ കഴിക്കാം. വരാം കേട്ടോ, വരാം. പിന്നെ അഹല്യയിലെ എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിക്കണം. തീർച്ചയായിട്ടും അന്വേഷണം ഞാൻ അറിയിക്കുന്നതാണ്. ഷീബ ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ്, ഹായ് ഹായ് ഡിയോസ്, ഗുഡ് മോർണിംഗ്, നൈസ് ടേബിൾ, ജഗൻ മലപ്പുറം. ഓക്കെ, ജഗൻ ചേട്ടനും വളരെ നൈസ് ആയിട്ടൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് ആയിലി ചേച്ചി, ഇറ്റ്സ് മീ നായ്പാറ അപ്പു. ഓക്കെ, അലാം വെക്കും, ബട്ട് അത് അതിന്റെ പാട്ടിനടിച്ചോളും. അതെ, അത് അതിന്റെ പാട്ടിന് പാടിക്കോളും എന്നാണ്. നമ്മൾ നമ്മുടെ സമയത്തിന് എണീക്കും, എന്നാലും അലാം വെക്കുന്നത് ചെറിയൊരു ശീലമായി. ഒരു 3 ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ മാത്രം പ്രത്യേകിച്ചുള്ള റിംഗ് ടോണാണ്. ഓഹോ, എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, ബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അപ്പൂനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാനുണ്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ ദിവ്യ. ഹാവ് എ നൈസ് ഡേ ചേച്ചി. മണ്ണാർക്കാട് PG പോകുന്ന സമയത്ത് ഡെയിലി പോയി വരണം. 4:30 അലാം വയ്ക്കും. 15 വർഷമായി ഇപ്പോൾ ആ നേരത്തെ എഴുന്നേൽക്കും. ഇപ്പോൾ അലാം ഒന്നും വേണ്ട, 4:30 ഉണരും. പിന്നെ ടോൺ വെച്ചിരിക്കുന്നത് മിന്നാരം മൂവിയിലെ ചിങ്ങാര കിന്നാരം. ഓ, അതിൻ്റെ ഒരു ഫ്ലൂറ്റ് മ്യൂസിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലിക്കുട്ടീസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് സൂപ്പർ, താങ്ക് യു. ഇവിടെ ചേട്ടനാണ് അലാം. ചേട്ടൻ എന്നും 5:30 എണീക്കും, അപ്പോൾ ഞാനും എണീക്കും. ലീവ് ദിവസം ഞാൻ 6 മണിക്ക് എണീക്കും. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മാത്രമാണ് അലാം വെക്കുക. പിന്നെ റിംഗ് ടോൺ ഇല്ല. ആയിലെ കുട്ടിയെ പോലെയാണ് ഇവിടെ എന്റെ മോളും. അലാം വെക്കും, അലാം അടിക്കുമ്പോൾ ഓഫാക്കും, പിന്നെയും ഉറങ്ങും. അതാണ്, അതൊരു സുഖമാണ്. ഇടത് കൈകൊണ്ട് അലാം ഓഫ് ചെയ്യുന്ന നമ്മുടെ സുമേഷിനെ പോലെ ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹലികൾക്കും എല്ലാവർക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ സൂപ്പർ. ആയിലെ കുട്ടിയുടെ മോട്ടിവേഷൻ കഥയും സൂപ്പറാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി, പെരുവമ്പ്. ഇന്ദിര ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ശുഭദിനമായില്ല, ശുഭദിനം. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ, താങ്ക് യു. ഞാൻ അലാം വെക്കാറില്ല, ടൈമിന് എഴുന്നേൽക്കും. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടക്കാഴ്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്. അലാറത്തിന്റെ കഥ പുതിയ അറിവായിരുന്നു. ആണോ? ഓക്കെ, താങ്ക് യു. കോളർ ട്യൂൺ ഇല്ല. ഉറക്കം ക്ലിയർ ആയാൽ എന്നും പതിവ് സമയത്ത് എണീക്കും. ഉറക്കം തെറ്റിയാൽ എണീക്കുന്നതും വൈകും. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനം ആശംസകൾ. ശാന്തി സുമേഷ്, അലപ്പുള്ളി. ശാന്തി ചേച്ചിക്കും വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ അഹല്യ FM. ഹലോ, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ എന്നും ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ഡയറക്ടറും അതിലുപരി ഞങ്ങളുടെ കൂടപ്പിറപ്പിന് തുല്യനായ പ്രകാശേട്ടനും ഓഫീസ് സ്റ്റാഫ് നിതിനേട്ടനും ടീമിനും തങ്കലക്ഷ്മിയുടെ 1000 ജന്മദിനാശംസകൾ നേരുന്നു ബൈ പ്രശാന്ത് ആൻഡ് ശാലിനി ആൻഡ് ടീം തങ്കലക്ഷ്മി. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രശാന്ത്, പ്രകാശ് ഏട്ടനും ഒപ്പം തന്നെ നിതിനേട്ടനും അല്ലെ, രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി വളരെ സ്നേഹത്തിൽ അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ ദേ ഇന്ന് വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, അടുത്തൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. അഹലി എഫ് എം ഫാമിലിയിലുള്ള എല്ലാവർക്കും സുപ്രഭാതം. എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അറിയിക്കുന്നു. പരിപാടികളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആരായിച്ചിരിക്കുന്നേ, പേരെവിടെ, പേരില്ല കേട്ടോ, കുഴപ്പമില്ല. പേരില്ലാതെ വന്ന മെസ്സേജ് അയച്ച ആ വ്യക്തിക്ക് ദേ മനോഹരമായൊരു ദിവസം ഞാൻ എന്തായാലും വിഷ് ചെയ്യാണ്. അങ്ങനെ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് ഗായ്സ്, അപ്പോ ദേ കോൾസ് കഴിഞ്ഞു, മെസ്സേജസ് കഴിഞ്ഞു, ഇനി ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കഥ. ഓക്കെ, നിങ്ങൾ അതിനൊരു മോട്ടിവേഷൻ സ്റ്റോറി എന്ന് പേരിട്ട സ്ഥിതിക്ക് ഞാനും അതിനെ അങ്ങനെ വിളിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അല്പം ഒരു എനർജി സ്റ്റോറി അങ്ങനെ പറയാം. ആ ഒരു സ്റ്റോറി എന്താണെന്നറിയോ, സംഭവം സിമ്പിളാണ് കേട്ടോ, നിങ്ങൾ കേട്ട കഥയാണോ അല്ലെന്ന് ഒന്നും എനിക്കറിയില്ല. എനിവേ, ഞാൻ ഈ കഥ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു ചേട്ടൻ, ചേട്ടെന്ന് വിളിക്കാല്ലേ നമുക്ക്, ആ ചേട്ടെന്ന് വിളിക്കാം. യെസ്, അപ്പോൾ ആ ഒരു അങ്കിൾ എന്ത് ചെയ്യാണ്, വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വടിയുടെ രണ്ടറ്റത്തും, നമ്മൾ ഈ ത്രാസ് ഇല്ലേ പഴയ ത്രാസ്, അതുപോലെ രണ്ടറ്റത്തും രണ്ട് വലിയ കുടങ്ങൾ കെട്ടിയിട്ടാണ് ഇദ്ദേഹം എന്ത് വെള്ളം എടുക്കാൻ വേണ്ടി ഒരു അരുവിയിലേക്ക് പോവാറ്. ആ അരുവിയിൽ നിന്ന് ഒത്തിരി സഞ്ചരിച്ചിട്ടാണ് ആളുടെ ആ ഒരു താമസ സ്ഥലത്ത് എത്താറ്. അങ്ങനെ എല്ലാ ദിവസവും ആള് പോകുന്നുണ്ട്. ലൈഫിന്റെ ഒരു റൊട്ടീനാണ് ആൾക്ക്. അതായത് ഒരു കമ്പിന്റെ രണ്ടറ്റത്ത് രണ്ട് കുടമുണ്ട്, ആ കുടത്തിലാണ് ഇദ്ദേഹം വെള്ളം ശേഖരിച്ച് കൊണ്ടുവരാറ്. പക്ഷേ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു കുടം പൊട്ടിയ ഒരു കുടമാണ്, ഒരു കുടം കുറച്ച് ബ്രേക്ക് ആയിട്ടുള്ള ഒരു കുടമാണ്. എന്നാൽ മറ്റേ കുടമാണെങ്കിൽ ഒരു പൊട്ടലും ഇല്ല, ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്. കൃത്യമായിട്ട് ആൾ അതിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത്, തിരിച്ചു വീട്ടിലെത്തുന്ന സമയത്ത് ആ പൊട്ടാത്ത കുടത്തിലെ വെള്ളം എന്താണ് നോർമലായിട്ട് അതുപോലെ തന്നെ ഉണ്ടാവും. ഒരു തുള്ളി പോലും പുറത്തു പോവാതെ മൊത്തമായിട്ട് ആൾക്ക് കിട്ടും. പക്ഷേ ഇപ്പുറത്തെ സൈഡിലുള്ള പാവം ആ പഴയ ആ പൊട്ടിയ കുട ഉണ്ടല്ലോ, ആ പൊട്ടിയ കുടത്തിന് ഭയങ്കര സങ്കടമാണ്. എന്താണ്, അവിടെ നിന്ന് ഇവിടെ എത്തുന്ന സമയത്ത് അതിലെ പകുതി മുക്കാൽ വെള്ളവും പുറത്തു പോയിട്ടുണ്ടാവും. വളരെ കുറച്ച് വെള്ളം മാത്രമാണ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിയ കുടത്തിന് വളരെ സങ്കടമാണ്. എന്റെ യജമാനൻ എല്ലാ ദിവസവും ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും ദൂരം പോയി വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നു, എനിക്ക് പക്ഷെ ആ വെള്ളത്തെ മുഴുവനായിട്ട് ആ വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ പൊട്ടിപ്പോയ കുടമായതുകൊണ്ട് എന്റെ ശരീരത്തിൽ കുറച്ച് വിള്ളലും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അതിനെ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു വിഷമമായിരുന്നു ഈ പൊട്ടിപ്പോയ ഈ കുടത്തിനുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഓപ്പോസിറ്റുള്ള നമ്മുടെ നല്ല മിടുക്കനായിട്ടുള്ള ആ കുടത്തിനാണെങ്കിൽ അതിന്റെ അഹങ്കാരം നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, ഫുള്ളായിട്ട് എന്റെ യജമാനന് വേണ്ടി ഞാൻ ശേഖരിച്ച ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ കൃത്യസ്ഥലത്തെത്തിക്കുന്നു, അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്താ, ഈ പൊട്ടിയ കുടം ഒരു ദിവസം ഈ യജമാനനോട് സംസാരിക്കുകയാണ്. അതായത് നിങ്ങളിന്ന് ആലോചിച്ച് നോക്കൂ, എന്നെക്കൊണ്ടൊരു യൂസ് ഇല്ല, നിങ്ങൾ ശേഖരിക്കുന്ന വെള്ളത്തിന്റെ പകുതി മുക്കാലും ഞാൻ കളഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ടാണ് ഇത്രയും ദൂരം ഈ വെയിറ്റും ചുമന്ന് എന്നെയും കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് അതിനു വേണ്ട റിസൾട്ട് നൽകാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് ഈ അങ്കിൾ എന്താ പറയാന്നറിയോ, ആള് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നാളെ നമ്മൾ പോകുന്ന അതേ വഴിയിലൂടെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പോകണം, അപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവും എന്ന് പറയും. അതായത് ഇടത്തെ സൈഡിലാണ് നമ്മുടെ പൊട്ടിയ കുടം ഇരിക്കുന്നത്, വലത്തെ സൈഡിലാണ് നല്ല കുടം ഇരിക്കുന്നത്. അങ്ങനെ അവർ സ്ഥിരമായിട്ട് വരുന്ന പോലെ തന്നെ വരുന്ന സമയത്ത് ഈ പൊട്ടിയ കുടം ശ്രദ്ധിക്കുമ്പോൾ, റോഡിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത്, അതായത് നടന്നു വരുന്ന വഴിയിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവും. ഈ പൊട്ടിയ കുടത്തിന്റെ സൈഡിലുണ്ടായിരുന്ന എല്ലാ ചെടികളിലും നല്ല നല്ല പൂക്കളുണ്ട്. എന്നാൽ പൊട്ടാത്ത ആ കുടത്തിന്റെ ആ സൈഡിലുള്ള അവിടെയാണെങ്കിലും തരിശാണ്, വലിയ ചെടികളും പൂക്കളും ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഈ കുടത്തിന് അത്ഭുതമാവും. ആ സമയത്ത് ആ വൃദ്ധൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിന്നെ, അതായത് ചോർച്ചയുള്ള നീ ഈ സൈഡിലാണ്, ഇടത് ഭാഗത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഇടത്തെ സൈഡിൽ ഞാൻ കുറെ വിത്തുകൾ പാവിയിരുന്നു. നമ്മൾ എല്ലാ ദിവസവും വെള്ളം ശേഖരിച്ചു പോകുന്ന സമയത്ത് നിനക്ക് ചോർച്ചയുള്ളതിനാൽ നിന്റെ വെള്ളം എന്താ ശരിക്കും ചെയ്യുന്നേ, അവിടെ പാകിയിട്ടുണ്ടായിരുന്ന എല്ലാ വിത്തുകൾക്കും നീ നനയ്ക്കുന്നുണ്ട്. ആ ചെടിക്ക് നീ ശരിക്കും വെള്ളം ഒഴിക്കായിരുന്നു ചെയ്തിരുന്നത്. നിനക്ക് ഈ പൊട്ടലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ഈ സൈഡിലാണ് ഞാൻ വിത്തുകൾ പാവിയത്. അപ്പോൾ നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് നിന്നിൽ നിന്ന് പോകുന്ന വെള്ളം ശരിക്കും അവിടെ പാകിയിരുന്ന ചെടികൾക്കുള്ള ഫുഡാണ് അല്ലേ. ആ ചെടി വളരാനായിട്ട് റീസൺ നീയാണ് എന്നൊരു കാര്യം ഈ വൃദ്ധം പറയുന്നുണ്ട്. ശരിക്കും എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടേ കുറേ കുറേ കുറേ കുറേ കാര്യമുണ്ട്. അതായത് സെൽഫ് വോത്ത് ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ ഹൗ മച്ച് യു ഹോൾഡ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ബട്ട് വൈ? അതെന്തുകൊണ്ടാണ്? അതായത് നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മുടെ വോത്ത് നമുക്ക് എത്ര മൂല്യമുണ്ടെന്നുള്ളൊരു കാര്യം വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കുറ്റങ്ങളുണ്ടാവും, കുറവുകളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷേ അത് വെച്ചുകൊണ്ട് നമുക്കൊരു വോത്ത് ഇല്ല, നമുക്കൊരു വാല്യൂ ഇല്ല എന്ന് സ്വയം നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആരെക്കൊണ്ട് ഇത് മാറ്റാൻ സാധിക്കില്ല കേട്ടോ. പക്ഷെ മനസ്സിലാക്കണം നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മളെക്കൊണ്ട് മാത്രം സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ വാല്യൂ ഉണ്ട്, നമുക്കൊരു വോത്ത് ഉണ്ടെന്നുള്ളതാണ്. സെൽഫ് വോത്ത് ഈസ് നോട്ട് ഡിസൈഡ് ബൈ ഹൗ മച്ച് യു ഹോൾഡ് ബട്ട് ബൈ വാട്ട് യു ഗീവ് അലോങ് ദ വേ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം ആ കുടം എന്താ ചെയ്തേ, ആ പൊട്ടിയ കുടം പൊട്ടാത്ത ആ പൊട്ടാതിരിക്കുന്ന കുടത്തിനെ വെച്ച് കമ്പയർ ചെയ്തു അല്ലെ. കമ്പയറിംഗ് യുവർ സെൽഫ് ടു അതേഴ്സ് ബ്ലൈൻഡ് യു ടു യുവർ ഓൺ ക്വാളിറ്റീസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റീസിനെ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കമ്പയർ ചെയ്ത് നശിപ്പിച്ച കളയാണ്. സോ ആ ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് വാട്ട് യു സീ ആസ് യുവർ ഫ്ലോ മേ ബി യുവർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. ആ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഫ്ലോസ് നമ്മുടെ ഒരു സ്ട്രെങ്ത് കൂടിയാവാം. ആ അതായത് നമ്മുടെ ചില വീഴ്ചകൾ ശരിക്കും നമുക്കുള്ള സ്ട്രെങ്ത്താണ്. അതെങ്ങനെ തിരിച്ചറിയുന്നത് എന്നതിലാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ദ വേൾഡ് ഡസ് നോട്ട് നീഡ് മോർ ഫേക്ക് പെർഫെക്ഷൻ, ഇറ്റ്സ് നീഡ് മോർ ഓണസ്റ്റി. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ലാസ്റ്റ് ഫൈനൽ കാര്യം. ദ വേൾഡ് ഡസ് നോട്ട് നീഡ് മോർ ഫേക്ക് പെർഫെക്ഷൻ, ഇറ്റ് നീഡ്സ് മോർ ഓണസ്റ്റി. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയിൽ ദേ പതി എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയവും ആയിട്ടുണ്ട്. ഇപ്പോൾ മാത്രമാണ് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നത്. കൃത്യം 9:30 ആവുന്ന സമയത്ത് ഇന്ന് സിനിമ വിശേഷമല്ല, പകരം എന്താണ്, ഇന്ന് നിയമമാണ്. അതെ, ശനിയാഴ്ച ദിവസമാണ്. ശനി ഞായർ ദിവസങ്ങളിൽ 9:30 ആവുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് കുറച്ച് നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അതങ്ങ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇന്ത്യൻ നിയമങ്ങൾ അറിയാൻ വേണ്ടി 9:30 ആവുന്ന സമയത്തുള്ള അപ്പോയിന്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും till then it's me RJ Ailia signing off. Keep on listening Ahalya from 90.4 KTK to Kootukoodam.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: Law Point. Know your rights.
3: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. സാധാരണക്കാരന്റെ നിയമങ്ങൾ വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ലാ പോയിന്റിന്റെ ഇന്നത്തെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആയിലിയാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ന് എന്താണ് ലാ പോയിന്റിൽ പറയാൻ പോകുന്ന ആ ഒരു നിയമവും നിയമവശവും എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാവരും രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയം വരെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. സ്മാർട്ട് ഫോണിൽ നമ്മൾ പല സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ പല ഓൺലൈൻ സൈറ്റ്സും വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വസ്ത്രം വാങ്ങാറുണ്ട്, ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാറുണ്ട്. എന്തിനധികം പറയുന്നു, കഴിക്കാനുള്ള ഫുഡ് വരെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഗ്രോസറി ആയിക്കോട്ടെ, അങ്ങനെ എന്തും ഇന്നൊരു ക്ലിക്ക് കൊണ്ട് നമ്മുടെ കൈകളിൽ എത്താറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തിന് പകരം കല്ലോ മണ്ണോ അല്ലെങ്കിൽ കേടായ പ്രൊഡക്റ്റുകളോ വന്ന് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ സാധാരണക്കാർ വിഷമിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഓൺലൈൻ കമ്പനികളോട് പരാതിപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ പോളിസി പ്രകാരം ഇത് റിട്ടേൺ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ കൈമലർത്തി കാണിക്കാറുമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേന്ദ്ര സർക്കാർ ഇതിനായിട്ട് കൊണ്ടുവന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് 2020 അനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ശക്തമായ ചില നിയമപരമായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു നിയമപ്രകാരം നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, അതായത് റോങ് ആയ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ച സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ, ഡാമേജ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ, അത് തിരികെ എടുക്കാനും അതിന്റെ പണം പൂർണ്ണമായിട്ടും റീഫണ്ട് ചെയ്യാനും ഓൺലൈൻ കമ്പനികൾ ബാധ്യസ്ഥരാണ് എന്നതാണ്. അതായത് ഇപ്പോൾ തങ്ങളുടെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നോ റിട്ടേൺ നോ റീഫണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് ഉപഭോക്താവിന്റെ ഈ അവകാശത്തെ നിഷേധിക്കാനായിട്ട് ഒരു ഇ കൊമേഴ്സ് കമ്പനിക്കും നിയമപരമായിട്ട് അധികാരമില്ല എന്നതാണ്. കൂടാതെ ഈ ഒരു ഓർഡർ എടുത്തതിന് ശേഷം യാതൊരു കാരണവും ഇല്ലാതെ കമ്പനികൾക്ക് അത് ക്യാൻസൽ ചെയ്യാനും കഴിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നാണ് ഈ ഒരു നിയമപ്രകാരം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സാധനത്തിന്റെ വിലയേക്കാൾ കൂടുതൽ തുക ഡെലിവറി ചാർജ് എന്ന പേരിൽ ഈടാക്കുന്നതും നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കൗതുകകരമായ ഡിജിറ്റൽ വശങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട്. കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയിലിയ അനട. നമ്മൾ ബ്രേക്കിന് മുന്ന് പറഞ്ഞു നിർത്തിയത് ഓൺലൈൻ ഷോപ്പിംഗ് അവകാശങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന എന്നാൽ അതിന്റെ ഗൗരവം പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതാണ് എന്ത്? ഡിജിറ്റൽ ഒപ്പുകൾ, ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. പണ്ടൊക്കെ ഒരു കരാറിലോ അല്ലെങ്കിൽ ആധാരത്തിലോ ഒപ്പിടണമെങ്കിൽ പേനയെടുത്ത് പേപ്പറിൽ തന്നെ ഒപ്പിടണമായിരുന്നു. എന്നാൽ ഇന്ന് IT ആക്ട് പ്രകാരം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം, പേപ്പറിൽ ഒപ്പിടുന്നതിന് തുല്യമായ നിയമസാധുത ഡിജിറ്റൽ ഒപ്പുകൾക്കും ഇലക്ട്രോണിക് ഒപ്പുകൾക്കും നൽകുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് കമ്പ്യൂട്ടറിൽ ഒപ്പ് സ്കാൻ ചെയ്ത് വെക്കുന്നതാണ് ഡിജിറ്റൽ ഒപ്പ് എന്നൊരു കാര്യം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്ന് ഓൺലൈൻ ലോണുകൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP, വൺ ടൈം പാസ്വേഡ് ഉണ്ടല്ലോ, ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുന്നത് പോലും നിയമപരമായിട്ട് ഒരു ഇലക്ട്രോണിക് ഒപ്പായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പലർക്കും അത് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചറായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചു നോക്കാതെ I agree എന്ന് ക്ലിക്ക് ചെയ്യുന്ന നിബന്ധനകളും നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുന്നത് വഴിയും നമ്മൾ അറിയാതെ തന്നെ പല വലിയ ഡിജിറ്റൽ കരാറുകളിലും ഒപ്പിടുകയാണ് എന്നതാണ് കേട്ടോ. പിന്നീട് ഇപ്പോൾ ബാങ്ക് കരാറോ അല്ലെങ്കിൽ ലോൺ കമ്പനികളോ കേസ് ഫയൽ ചെയ്യുമ്പോഴാണ് ഞാൻ പേപ്പറിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാവും, കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു OTP മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആപ്പുകളിൽ ടൈപ്പ് ചെയ്യുമ്പോഴോ ഒരു പ്രമാണം ഒപ്പിടുന്ന അതേ ജാഗ്രത നമ്മൾ കാണിക്കണം. ആ ഒരു കാര്യം പലരും മറന്നു പോകാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലോ പോയിന്റിൽ പറയാൻ പോകുന്നൊരു കാര്യമാണ് വ്യാജ ഓൺലൈൻ റിവ്യൂകളും അതിനെ സംബന്ധിച്ച ചില പുതിയ നിയമങ്ങളും ഉണ്ട്. ആ ഒരു കാര്യമാണ് ഇനി ലാ പോയിന്റിൽ നമ്മൾ കേൾക്കാനായിട്ട്. തീർച്ചയായിട്ടും കേൾക്കാം ലാ പോയിന്റിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: യെസ്, ലോ പോയിന്റ് തുടരുന്നു. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ ഓൺലൈൻ സാധനം വാങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുന്നതിന് മുൻപോ നമ്മൾ എല്ലാവരും ആദ്യം നോക്കുന്ന ഒരു കാര്യം എന്താണ്? അവിടുത്തെ സ്റ്റാർ റേറ്റിംഗും അതിന് തൊട്ട് താഴെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന റിവ്യൂസ് അല്ലേ. കസ്റ്റമറിന്റെ റിവ്യൂസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടാവാം. ഇപ്പോ 5-star റേറ്റിംഗും നല്ല കമന്റുകളും കണ്ടാൽ നമ്മൾ കണ്ണും പൂട്ടി ആ സാധനം ഓർഡർ ചെയ്യും അല്ലേ. എന്നാൽ ഇന്ന് ഈ ഒരു ഇ കൊമേഴ്സ് രംഗത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പാണിത്, ഫേക്ക് ഓൺലൈൻ റിവ്യൂകൾ. അതങ്ങനെ തന്നെയാണ്. ഈ ഫേക്ക് ഓൺലൈൻ റിവ്യൂസ് കമ്പനികൾ എന്ത് ചെയ്യും, പണം കൊടുത്ത് ഏജൻസികളെ വെച്ചും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബോട്ട് ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടർ ബോട്ട്സ് ഉപയോഗിച്ചും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ വ്യാജമായ നല്ല റിവ്യൂകൾ എഴുതി ചേർക്കാറുണ്ട്. അപ്പോ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ കെണിക്കെതിരെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് BIS, ഇതിനനുസരിച്ച് എന്താണ്, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ തുടങ്ങിയ എല്ലാ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും തങ്ങളുടെ സൈറ്റിൽ വരുന്ന റിവ്യൂസ് യഥാർത്ഥ ഉപഭോക്താക്കൾ തന്നെ എഴുതിയതാണെന്ന്, വെരിഫൈഡ് പർച്ചേസ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ പണം നൽകി എഴുതിക്കുന്ന റിവ്യൂകൾക്ക് പൂർണ്ണമായ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കമ്പനി വ്യാജ റിവ്യൂകൾ വഴി ഉപഭോക്താക്കളെ പറ്റിച്ച സാധനങ്ങൾ വിറ്റഴിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വലിയ പിഴ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ട് മാറാണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സാധനം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, റിവ്യൂ നോക്കുന്ന സമയത്ത് 1-star റിവ്യൂസ് കൂടി വാങ്ങിച്ചു നോക്കാനായിട്ട് കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇനി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ പരാതിപ്പെടേണ്ടത്? നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനും അതുപോലെ തന്നെ അതിൽ പരാതിപ്പെടേണ്ട വിധവും, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ ലോ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: യെസ്, ലാ പോയിന്റിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ലാ പോയിന്റുമായിട്ട് നിയമവും നിയമവശവും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിലൂടെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ചതിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായ സാധനം വന്നിട്ട് കമ്പനി പണം തിരികെ തരാതിരിക്കുകയോ ചെയ്താൽ വക്കീലിനെ കാണാനോ കോടതികളിൽ കയറി ഇറങ്ങാനോ പോകാതെ ഒരു സാധാരണക്കാരനെ എങ്ങനെ പെട്ടെന്ന് പരിഹാരം കാണാമെന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള ഏറ്റവും ലളിതമായ സംവിധാനമാണ് നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്നും 1915 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് മലയാളത്തിൽ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1915 എന്ന ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് കേട്ടോ. അതല്ലെങ്കിൽ www.consumerhelpline.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ UMANG എന്ന ആപ്പ് വഴിയോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരാതി നൽകാം. പരാതി നൽകുമ്പോൾ ഓർഡർ ID, ബില്ലിന്റെ കോപ്പി, സാധനത്തിന്റെ ചിത്രം എന്നിവ നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ കരുതണം കേട്ടോ. ഈ ഒരു ഹെൽപ്പ് ലൈൻ വഴി വരുന്ന പരാതികൾ 90% കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബാങ്കിൽ പോർട്ടൽ വഴി ഉപഭോക്തൃ കോടതിയിൽ ഓൺലൈനായിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്തുകൊണ്ട് നഷ്ടപരിഹാരം ഈടാക്കാനും സാധിക്കും. ഡിജിറ്റൽ ലോകം നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ അവകാശങ്ങളെ കുറിച്ചും നമ്മൾ നല്ല രീതിയിൽ ബോധവാന്മാരായിരിക്കണം എന്നൊരു കാര്യമാണല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആയില്ലയാണ്, കേട്ടുകൊണ്ടിരുന്ന ലാ പോയിന്റ് ആണ്. ഇന്ന് നമ്മൾ പറഞ്ഞ എല്ലാ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയിൽ ലാ പോയിന്റിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ RJ ആലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് ദ ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അനുവേ, ഒട്ടും സങ്കടപ്പെടണ്ട. നമ്മുടെ നാടിന് വേണ്ടിയില്ലേ, നാട്ടുകാർക്ക് വേണ്ടിയില്ലേ അടുത്ത കൊല്ലം നമ്മൾ പെട്ടക്കും.
1: AK and Abru Manoj, this one's for you.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. അങ്ങനെ ഇതാ ഇന്നത്തെ മാജിക്കൽ ടൈം എത്തിയിരിക്കുകയാണ്. മാജിക്കൽ ടൈം ഓഫ് ദ ഡേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് കണ്ണും പൂട്ടി പറഞ്ഞേക്കണം, 12 മണി മുതൽ 2 മണി വരെയുള്ള സമയമുണ്ടല്ലോ. എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത സമയമാണ്. കാരണം അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ പൊന്നുബായി, നിങ്ങൾ ആ നമ്പർ എടുക്കുക, ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, ഈ പാട്ടൊന്ന് വെച്ചരുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആ ഹവാവ് എന്തൊരു ഫീലിംഗ് ആണല്ലേ. അപ്പോ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വേഗം ചോദിച്ചോളൂ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് വിധു പ്രതാപും ജോൾസ്നെയും ചേർന്ന് പാടിയിട്ടുള്ള ജൂലൈ 4 എന്ന മൂവിയിലെ ഔസപ്പച്ചൻ സാർ ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം ഫോൺ എടുക്കുക, 8281509000 എന്ന നമ്പർ ഡയൽ ചെയ്യുക. എന്നിട്ട് എന്നോട് പറയുക, അഭിരാമി എനിക്ക് ഈ ഒരു പാട്ട് വേണം, ഇന്ന ആൾക്കൊരു ഡെഡിക്കേഷനും കൂടെ പറഞ്ഞേക്ക്, പവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാട്ട് അങ്ങോട്ട് വെച്ച് തരും. ഇനിയിപ്പോൾ വിളിക്കാൻ സമയമില്ല, തിരക്കോട് തിരക്കാണെന്നുണ്ടെങ്കിൽ നേരെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാലും മതി, പാട്ട് ഞാനിവിടെ സെറ്റാക്കിക്കോളാം. അപ്പോൾ പാട്ടിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട, നമ്മൾ ഇന്ന് ഫുൾ അടിപൊളി പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. ബിക്കോസ് ഇന്നൊരു സാറ്റർഡേ ആണ്, നമ്മൾ ഈ ഒരു വീക്കെൻഡ് വൈബ് സൂപ്പർ ആക്കാനായിട്ട് പോവാണ്. ജൂലൈ 4 പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെ ഞാൻ അഭിരാമി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ഒരു അടിപൊളി പാട്ട് കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്, എനിക്കൊപ്പം ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: മുരളീധരൻ, കഞ്ചിക്കോട്.
0: മുരളീധരൻ ചേട്ടനാണ്? ചേട്ടൻ ആദ്യമായിട്ടാണോ വിളിക്കണേ?
1: ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കുന്നത്
0: ആദ്യമായിട്ടാണ്. അപ്പൊ എന്തെന്ന് തോന്നി ഇത്? എന്നാ പിന്നെ ഇന്ന് വിളിച്ചു കളയാം, എന്തായാലും വിളിച്ചൊരു പാട്ട് ചോദിച്ചു കളയാം. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായോ?
1: ഇന്നലെ ഞാൻ ഈ പാട്ട് മെസ്സേജ് അയച്ചു, അപ്പോ വന്നില്ല, എന്തോ സാങ്കേതിക തടസ്സം കൊണ്ട് വന്നില്ല.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും
0: വിളിച്ചു ചോദിച്ച എന്താ ഇന്നലെ പാട്ട് തരാഞ്ഞ അല്ലേ, വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ട് വന്നാണ്.
1: ഇന്നലെ കേൾക്കാൻ പറ്റിയില്ല, അപ്പൊ ഇന്നെന്തായാലും 12 മണി ആവട്ടെ പറഞ്ഞ് വെയിറ്റ് ചെയ്തതാണ്. എന്ന് വിളിച്ചുണ്ട്,
0: അതാണ്. അപ്പൊ ആദ്യത്തെ കോളർ ആവാൻ പറ്റി, പാട്ടും ചോദിക്കാൻ പറ്റി. ഏത് പാട്ടാ വേണ്ടേ പറയൂ.
1: അതന്നെ, ഗുരുവായൂർ അമ്പലം.
0: ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിപ്പോ. എന്തോ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട് ചേട്ടൻ സംസാരിക്കുമ്പോ. അപ്പോ സാരില്ല, മുരളീധരൻ ചേട്ടനാണ് വിളിച്ചിരുന്നത് കഞ്ചിക്കോട് നിന്ന്. ചേട്ടൻ ചോദിച്ചിരുന്ന പാട്ട് K4 കൃഷ്ണ എന്ന പാട്ടാണ്, ഫ്രം ദ മൂവി ഗുരുവായൂരമ്പല നടയിൽ. അജു വർഗീസ് എന്താ പറയാ, ഒരു അടിപൊളിയായിട്ടിരുന്ന് പാടുന്നത്. അപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ ചിന്തിച്ചത്, അജു വർഗീസിന് പാട്ടൊക്കെ പാടാൻ അറിയായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയൊരു ഗാനമാണ് ഗുരുവായൂരമ്പല നടയിലെ K4 കൃഷ്ണ എന്ന പാട്ട്. ആ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം പാട്ട് ചോദിച്ച് വന്നിട്ടുള്ള മെസ്സേജ് ശശികല ചേച്ചിയുടെ മെസ്സേജ് ആണ്. ഹായ് അഹല്യ, ഞാൻ പാലക്കാട്ട് നിന്ന് ശശികലയാണ്. എനിക്ക് July 4 വാഗമരത്തിൻ കൊമ്പിലിരുന്ന് എന്ന സോങ് വേണം. ഡെഡിക്കേഷൻ ടു ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷീബ ചേച്ചിക്ക് വേണ്ടി ശശികല ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ട് വീണ്ടും July 4 എന്ന സിനിമയിലെ വാഗമരത്തിൻ എന്ന പാട്ടാണ്. ഈ പാട്ട് MG ശ്രീകുമാറും സയനോരയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഇന്ന് July 4. ഈ July 4 എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഒന്ന് നോക്കുക, എല്ലാം നല്ല പാട്ടുകളാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. നമുക്ക് പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന പാട്ടുകളാണ് ഔസേപ്പച്ചൻ സാർ ചെയ്തിട്ടുള്ളത്. അപ്പോ ശശികല ചേച്ചി ചോദിച്ച ആ പാട്ട് വരുന്നുണ്ട് ഫ്രം ദ മൂവി July 4. അതുപോലെ ഗുരുവായൂരമ്പല നടയിൽ എന്ന പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പാട്ടുകളിലേക്ക് പോവാം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. നിങ്ങൾക്കും പാട്ട് ചോദിച്ച് വിളിക്കാം, പാട്ട് ചോദിച്ച് മെസ്സേജ് അയക്കാം 8281509000 എന്ന നമ്പറിലേക്ക്.

0: യെസ്, അതാണ് പാട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഔസേപ്പച്ചൻ സാറും മ്യൂസിക് ചെയ്ത പാട്ട് ഫ്രം ദ മൂവി ജൂലൈ 4 ഒക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കണേ?
1: ഞാൻ കുഴൽമന്ദിൽ നിന്ന് സുരേഷ് ആണ്.
0: സുരേഷ് ആണ് അല്ലേ? സുരേഷ് ചേട്ടാ, ഏത് പാട്ടാ കേക്കണ്ടേ?
1: കിളിക്കുണ്ടും മമ്പഴത്തിലെ വന്നെങ്കിലി വന്നെങ്കിലി.
0: പാട്ട് പാടാൻ അറിയോ? കേൾക്കാറേയുള്ളൂ അല്ലേ? പാട്ട് കേൾപ്പിക്കാറുണ്ടോ? ഇപ്പൊ ഞാനൊക്കെ പാട്ട് കേൾപ്പിക്കല്ലോ. ഇപ്പൊ സുരേഷ് ചേട്ടൻ ചോദിക്കുന്ന ഒരു പാട്ട് ഞാനങ്ങ് കേൾപ്പിക്കുവാണല്ലോ. അപ്പോ അങ്ങനെ പാട്ട് കേൾപ്പിക്കാറുണ്ടോ? നല്ല പാട്ടുകള് കേൾക്കുമ്പോ നമ്മള് കേൾക്കും, കേൾപ്പിക്കാറുണ്ട് അല്ലേ? മൊത്തത്തിൽ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പാട്ട് വെച്ചുതരാം. ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ? ഓക്കെ ചേട്ടാ, അപ്പൊ അടിപൊളി ഒരു ദിവസമാവട്ടെ. ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുരേഷ് ചേട്ടനാണ്, കുഴൽ മന്നത്ത് എന്ന് ചേട്ടൻ ചോദിച്ച പാട്ട്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒന്നാങ്കിളി പൊന്നാങ്കിളി എന്ന പാട്ടാണ് ആ പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് എസ് പി ബിയുടെ ശബ്ദത്തിൽ തങ്കത്താമര എന്ന പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് പ്രസാദ് ആണ്. പാലക്കാട് നിന്ന് പ്രസാദ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. മിൻസാര കനവ് എന്ന മൂവിയിലെ തങ്കത്താമര എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെന്താ വെച്ച് തരാലോ, അതിനല്ലേ ഞാനിവിടെ ഇരിക്കണേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ ഒരു പാട്ടുകൂടെ കേൾക്കും. ആ പാട്ട് ചോദിച്ചിട്ടുള്ളത് രഞ്ജിത്ത് ഫ്രം കുവൈത്ത്, എനിക്കൊരു പാട്ട് വെച്ച് തരണം. ഫിലിം വെള്ളി നക്ഷത്രം, മാനഴകോ മയിലഴകോ എന്ന പാട്ടാണ്. ഇതാണ് മെസ്സേജ് അയച്ചേക്കണേ. എന്തായാലും നമുക്ക് ആ പാട്ടുകൂടെ കേൾക്കാം. മൂന്ന് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കുന്നു. ഒപ്പം പ്രാദേശിക വാർത്തകളും കേട്ട് പവറായിട്ട് തിരിച്ചെത്തുമ്പോൾ കൂടെ ഞാനുണ്ടാകും. അപ്പോൾ യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. മേഖലയിലെ വിനോദസഞ്ചാരം, വ്യാപാരം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ടെർമിനൽ ഉത്തേജനം നൽകും. ജോധ്പൂരിൽ മോഡിഫൈഡ് ഉഡാൻ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം മോദി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന നരേന്ദ്രമോദി സാനന്ദിൽ 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ രാഷ്ട്രനിർമ്മാണ പ്രതിബദ്ധതയിൽ ഉറച്ചുനിൽക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും ആത്മീയതയ്ക്കും ദേശീയബോധത്തിനും ആഗോള അംഗീകാരം നൽകുന്നതിൽ സ്വാമി വിവേകാനന്ദൻ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്വത്തിന്റെയും അടിത്തറ സഹകരണ മേഖലയാണെന്ന് അമിത്ഷാ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായി അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന മോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ പ്രധാനമന്ത്രി ന്യൂസിലാന്റിലെത്തും. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിത നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് കരാർ സംഭാവന ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ല. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നും അതിനാൽ പുതിയ ഭരണം വന്നപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചതായും മന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം അറിയിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ എ തുളസി അറിയിച്ചു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ വിലയിരുത്തിയ ശേഷമാണ് നടപടി. മേഖലയിലെ ആദിവാസി കുടുംബത്തിന്റെ ദാരിദ്ര്യവും കുട്ടികളുടെ മോശം അവസ്ഥയും യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്ന എസ് ടി പ്രമോട്ടറെ സ്ഥാനത്തു നിന്ന് നീക്കി. കുടുംബത്തിന് അടിയന്തരമായി ഭക്ഷണ കിറ്റുകൾ എത്തിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ വിഷയത്തിൽ അടിയന്തര ജാഗ്രത പാലിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ എം പിമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണ് 8 വീടുകൾ ഭാഗികമായി തകർന്നു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
3: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിപണിയിൽ വളത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഒഴിവാക്കി ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ബുധനാഴ്ച ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ 250ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്.
2: ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ പ്രീ ക്വാർട്ടർ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോവെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് ഖാനയെ പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 1ാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 7 തവണ ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർദർ റിൻഡർനെക്കിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി ജോക്കോവിച്ച്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. ക്യാമ്പിൽ 9 വയസ്സുമുതൽ പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ പ്രവർത്തനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. പ്രസിദ്ധ ഗാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97-ാം ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്രതിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ നേരിയ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയായി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,450 രൂപയാണ് ഇന്നത്തെ വില. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. മീഞ്ചന്ത ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയും ഇയാളുടെ സുഹൃത്തുമാണ് മരിച്ചത്. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 ആയിരുന്നു സംഭവം. വയനാട് ചൂരൽമല ദുരന്തബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആയിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ അൺഎയ്ഡ് സ്കൂൾ മുഖാന്തരം സമാഹരിച്ച തുക ഉപയോഗിച്ച് ചൂരൽമലയിലെ ശശിധരനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
8: അങ്ങനെ നല്ല പാട്ടുകൾക്കും പ്രാദേശിക വാർത്തകൾക്കും ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. എന്റെ കൂടെ ഒരാൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
9: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാമി.
8: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാ സംസാരിക്കണേ?
9: ഇത്തവണ നാഗരാജ.
8: നാഗരാജേട്ടാ, എന്താ പരിപാടി? മഴയുണ്ടോ?
9: മഴ ഇന്ന് കുറവാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു.
8: ഇന്നലെയായിരുന്നു ദിവസം മഴയുടെ?
9: അതെ,
8: വല്ലാത്ത മഴയായിരുന്നു. ഇന്നിപ്പോ മൂടിക്കെട്ടി ഇങ്ങനെ നിക്കാണ്. പെയ്യുമായിരിക്കും വൈകിട്ട് എന്ന് വിചാരിക്കണു.
9: ഉണ്ടാവും, ഉണ്ടാവും.
8: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ, പറയൂ.
9: എനിക്ക് മറ്റേ ജോഡി എന്ന സിനിമയിലെ കാതൽ കടിതം നീറ്റിനേൻ എന്ന ഗാനം.
8: നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? കാതൽ കടിതം എന്ന് വെച്ചാൽ എന്താണ് മീനിങ്?
9: മീനിങ് മറ്റേ ലവ് ആണല്ലോ.
8: അത് കാതൽ ഇസ് ഈക്വൽ ടു ലവ്, അതെനിക്കറിയാം. കടിതം എന്ന് വെച്ചാൽ എന്താണ്? അതാ ഞാൻ ചോദിച്ചേ.
9: അത് ഇപ്പൊ ആ കടിതം ഇല്ലല്ലോ, നമ്മള് ലെറ്റർ കൊടുക്കില്ലേ?
8: ഓ, പ്രണയലേഖനം, അതാണ് ലവ് ലെറ്റർ അല്ലേ?
9: അതെ അതെ അതെ.
8: കാതൽ കടിതം നീട്ടിനെ എന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് കൊടുത്തു എന്നാണോ?
9: അങ്ങനെയാണ്.
8: ഓക്കെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം അല്ലേ?
9: ഓക്കെ
8: ചേട്ടാ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ജാനകിയമ്മയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ജോഡി എന്ന സിനിമയിലെ കാതൽ കടിതം എന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം ഒരു ഹിന്ദി ട്രാക്കിലേക്കാണ് നമ്മൾ പോണേ. അഹല്യ ലേക്കർ ഹം ദിവാന ദിൽ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിത്രം യാദോ കി ഭാരത് എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഗാനങ്ങളെ സ്നേഹിക്കുന്ന ശ്രീധരൻ ചേട്ടന്റെ മെസ്സേജാണ്. 1973 റിലീസ് ചെയ്ത സിനിമയാണ് യാദോ കി ഭാരത് എന്ന സിനിമ. അപ്പൊ ആ സിനിമയിലെ പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ച് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ 57 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ച് മെസ്സേജ് അയക്കാം. വാട്സപ്പ് മെസ്സേജ് അയക്കാം, ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് അയക്കാൻ താല്പര്യമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ വിളിക്കുകയും ചെയ്യാം. വിളിക്കാനും വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ സെയിം നമ്പറാണ്, 8815099000. നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. വചനം സിനിമയിലെ നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി എന്ന ഗാനം വെച്ച് തരുമോ? ചന്ദ്രിക വിജയൻ കാവിൽപ്പാട് ഒലവക്കോട് എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രിക ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം. വചനം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ONV കുറുപ്പ് വരികൾ എഴുതിയ പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിൽ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് ദാമോദരൻ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. അരൺമണി കിളി എന്ന സിനിമയിലെ വാൻമതിയേ വാൻമതിയേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 1993 റിലീസ് ചെയ്ത ഒരു ചിത്രമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി ജാനകി അമ്മ പാടിയ പാട്ടും വരുന്നുണ്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഇവിടെ മൊത്തം പാട്ട്.
3: ഓക്കെ, അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയപ്പോ നല്ല പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്ത കോളറും എന്റെ കൂടെയുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ, നമസ്കാരം.
3: നമസ്കാരം, ഇതാരാ സംസാരിക്കണേ?
4: സുനിൽ കുമാർ, അട്ടപ്പള്ളം.
3: സുനിൽ ചേട്ടാ, പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേന്ന്?
4: വൈശാലി എന്ന സിനിമയിലെ ഇന്ദ്ര നീലിമയോളം എന്ന പാട്ടാണ്.
3: ഇന്ദ്ര നീലിമയോലം എന്ന പാട്ടല്ലേ? ഈ പാട്ട് ആർക്കാ ഡെഡിക്കേഷൻ?
4: ഡെഡിക്കേഷൻ ശിവദാസ് ഫ്രം പെരുവമ്പ്.
3: ഓക്കെ.
4: തല്ലേപ്പുള്ളി ശോഭ.
3: ഓക്കെ.
4: പിന്നെ മലമ്പുഴ രമ്യ.
3: ഓക്കെ. ഇതൊക്കെ ചേട്ടന്റെ ഫ്രണ്ട്സ് ആണോ? ഓക്കെ, അപ്പൊ ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സുനിൽ ചേട്ടനാണ്, അട്ടപ്പള്ളത്ത് നിന്ന്. അപ്പൊ ചേട്ടൻ ചേട്ടന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് ചോദിച്ചിട്ടുള്ള പാട്ടാണ്. വൈശാലി എന്ന സിനിമയിലെ ഇന്ദ്ര നീലിമയോലം എന്ന പാട്ട് ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് നന്ദനം എന്ന സിനിമയിലെ പാട്ടാണ്. സുനിത ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചേക്കണേ. നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

എന്തൊരു ശബ്ദമാണ്! സുജാത ചേച്ചിയുടെയും ജയചന്ദ്രന്റെയും ശബ്ദത്തിൽ നമ്മൾ ആ പാട്ട് കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നന്ദനം എന്ന സിനിമയിലെ പാട്ട് സുനിത ചേച്ചിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് നമ്മൾ കേട്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് പാട്ടിലേക്ക് പോണു. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് നിന്നു അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് അഹല്യ, പാലക്കാട് നിന്ന് നിന്നു ആണ്. കിരീടം എന്ന മൂവിയിലെ വിഴിയിൽ ഉൻ വിഴിയിൽ എന്ന പാട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ശാന്തി സുമേഷാണ്, എലപ്പുള്ളിയിൽ നിന്ന്. അഭിരാമി, ഗുഡ് ആഫ്റ്റർനൂൺ. ആകാശദീപമേ, അഴകാർന്ന താരമേ, മൂവി ജോക്കർ ഇൻസ്റ്റന്റ് പാട്ട് കേൾക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ജോക്കർ എന്ന സിനിമയിലെ ആകാശദീപമേ എന്ന പാട്ട്. ജോക്കറിലെ ഒരുപാട് മറ്റ് പാട്ടുകളെ നമ്മൾ സംസാരിക്കാറുണ്ട് ആ പാട്ടുകളെ കുറിച്ച്. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ വളരെ മനോഹരമായ ഒരു പാട്ടാണ് ആകാശദീപമേ എന്ന പാട്ട്. ജയചന്ദ്രൻ ആണ് ഈ ഒരു പാട്ടും പാടിയിട്ടുള്ളത്, പി ജയചന്ദ്രൻ സാറ്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാട്ടുകൾ കേൾക്കാം. കിരീടം എന്ന മൂവിയിലെ വിഴിയിൽ ഉൻ വിഴിയിൽ എന്ന പാട്ടും ജോക്കർ എന്ന സിനിമയിലെ ആകാശദീപമേ എന്ന പാട്ടും എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
4: മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നമ്മൾ ജോക്കർ എന്ന സിനിമയിലെ പാട്ടായിരുന്നു മുന്നേ കേട്ട പാട്ട്. ശാന്തി ചേച്ചിയായിരുന്നു ആ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ പാട്ടിന് ശേഷം നമ്മൾ അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുള്ളത് അഞ്ജലിയാണ്. ഹലോ, ഞാൻ അഞ്ജലി. എനിക്കിന്ന് ഡ്യൂഡ് എന്ന മൂവിയിലെ സിംഗാരി എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വെച്ച് തരാമല്ലോ, നമുക്ക് ഒന്നിച്ച് ആ പാട്ട് കേൾക്കാം ഇപ്പോൾ തന്നെ. അഞ്ജലിയുടെ ഫേവറേറ്റ് സോങ് ഡ്യൂഡ് എന്ന മൂവിയിലെ സിംഗാരി എന്ന പാട്ട് വരുന്നുണ്ട്. അതിനൊപ്പം അടുത്ത പാട്ട് കവിത ചേച്ചി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. അഹല്യ, എല്ലാവർക്കുമായി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ എന്ന പാട്ട് വെച്ചു തരുമോ? ഇതാണ് ചേച്ചിയുടെ മെസ്സേജ്. തീർച്ചയായിട്ടും വെച്ചു തരാം. വളരെ മനോഹരമായ പാട്ടാണ്. കളിപ്പാട്ടം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല രസമാണ് കേൾക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു പാട്ടും.

സായി അഭയങ്കർ മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഫ്രം ദ മൂവി ഡ്യൂഡ്. ഡ്യൂഡ് എന്ന സിനിമയിലെ സിംഗാരി എന്ന പാട്ട് കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 1:39 ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് ബീന ചേച്ചിയാണ് പാലക്കാട് നിന്ന്. ഹായ് അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് നിന്ന് ബീനയാണ്. റോജ എന്ന മൂവിയിലെ കാതൽ റോജാവേ എന്ന സോങ് ആണ് ചോദിച്ചേക്കണേ. തീർച്ചയായിട്ടും വെച്ചേരാം. റോജ എന്ന സിനിമയും ഇതുപോലെ എല്ലാ പാട്ടുകളും നമ്മൾ ഓർത്തിരിക്കുന്ന എല്ലാ വരിയും നമുക്ക് അറിയാവുന്ന ഒരു പാട്ടാണ് റോജ എന്ന മൂവി. ആ സിനിമയിലെ പാട്ട് നമുക്ക് കേൾക്കാം, കാതൽ റോജാവേ എന്ന പാട്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ഇസ് റിക്വസ്റ്റഡ് ബൈ റാം ഫ്രം കോയമ്പത്തൂർ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അഭിരാമി. എനിക്ക് മഴയെത്തും മുൻപേ എന്ന സിനിമയിലെ ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് റാമിന്റെ മെസ്സേജ്. തീർച്ചയായിട്ടും റാമിന്റെ ഫേവറേറ്റ് സോങ് ഫ്രം ദ മൂവി മഴയെത്തും മുൻപേ നമുക്ക് കേൾക്കാം ഇപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. അങ്ങനെ കാതൽ റോജാവേ എന്ന പാട്ട് നമ്മൾ കേട്ടു. എസ് പി ബിയുടെ ശബ്ദത്തിൽ സുജാത ശേഷിയുടെ ഹമ്മിംഗ് ഒക്കെ ആയിട്ടുള്ള മനോഹരമായ പാട്ട് ഫ്രം ദ മൂവി റോജ. റോജ എന്ന സിനിമയിലെ പാട്ട് കേട്ടതിന് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇനി 2 പാട്ടിനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അടുത്ത 2 പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഉദയ് ചോദിച്ചിട്ടുള്ള പാട്ടാണ് വരാൻ പോകുന്നത്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഐ എം ഉദയ് ഫ്രം എരുത്തേൻപതി. അനശ്വരം എന്ന സിനിമയിലെ താരാപഥം ചേതോഹരം എന്ന പാട്ടാണ് ഉദയ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു ബ്യൂട്ടിഫുൾ സോങ്, അതും എസ് പി ബി കേസ് ചിത്ര ഡുവറ്റാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം വരുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് രമചേച്ചിയാണ്, രമ രാധാകൃഷ്ണൻ. മെസ്സേജ് ഞാൻ വായിക്കാം. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിലെ ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ എന്ന പാട്ട് വെക്കാമോ? ഈ പാട്ട് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രമചേച്ചിയുടെ മെസ്സേജ്. അപ്പോൾ ഈ 2 പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ആ പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തിന്റെ ഗാനകോകിലും മധുരമായ ശബ്ദവും അതുല്യമായ ഭാവപ്രകടനവും കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി എസ് ജാനകി. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ വികാരങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഒരു അത്ഭുതകരമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവുമെല്ലാം അവരുടെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചു. ഇന്ന് ഗാനകോകിലം എസ് ജാനകി അമ്മയുടെ അനശ്വരമായ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ പാട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാനകി അമ്മ ഗാനം എന്ന് വേണം പറയാൻ. വളരെ ചെറുപ്പത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുത്തശ്ശി നമ്മുടെ അടുത്തുണ്ട് എന്നൊരു ഫീല് നമുക്ക് തരുന്നൊരു പാട്ട്. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചാന്ദുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ.

ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു ഗായിക. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ഓരോ സംഗീത സംവിധായകന്റെയും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു ഉത്തരം കിട്ടും. ഞാൻ തെലുങ്കിൽ എഴുതും, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോഴും അത് പാടുമ്പോഴും പറയുമ്പോഴും എനിക്കറിയാത്ത വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഓരോ വാക്കും പഠിക്കും. അങ്ങനെ ഏതൊരു ഭാഷയിൽ പാടുമ്പോഴും ഒരു നാച്ചുറാലിറ്റി കളയാതെ, അത് മിസ്സാക്കാതെ പാടാൻ സാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം എസ് ജാനകി അമ്മയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് മദനോത്സവം എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം സന്ധ്യ എന്ന പാട്ട്. സന്ധ്യ കണ്ണീരിതെന്തേ സന്ധ്യ. ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

താനേ തിരിഞ്ഞും മറിഞ്ഞും. കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് പാട്ടുകളോടുള്ളൊരു സ്നേഹം ജാനകിയമ്മയ്ക്ക് വളർന്നു തുടങ്ങി. ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട്. AVM സ്റ്റുഡിയോയിൽ ഓഡിഷന് പോകുമ്പോഴും ഒരു പേടിയും ഇല്ലാതെയാണ് താൻ പാടിയിരുന്നത് എന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനമായിരുന്നു ആ മുഖത്ത് പലപ്പോഴും കണ്ടിരുന്നത്. ഏത് സിറ്റുവേഷൻ പറഞ്ഞു തന്നാലും അത് കൃത്യമായി കേട്ട് എന്താണോ ആ ലിറിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് വളരെ നിസ്സാരമായ ഓരോ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഗായികയുടെ മറ്റൊരു മനോഹര ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ബാബുരാജ് മാഷ് സംഗീതം നൽകി. അമ്പലപ്രാവ് എന്ന സിനിമയിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്തതായി നിങ്ങളോടൊപ്പം RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വേദനയുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ തന്നെയാണ്. വേദനയുള്ള പാട്ടുകൾ പാടാൻ പാടാണ്, പക്ഷെ വേദനയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ആ കരച്ചില് പുറത്തു കാണിക്കാതെ ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടൊരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലെ. കരയാൻ പാടില്ല, വേദന ഉൾക്കൊണ്ട് പാടണം എന്നൊരു പാട്ടിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സംഗീത സംവിധായകന് അത് ഏറ്റവും ഭംഗിയായി പാടാൻ ജാനകി അമ്മയുടെ കൈകളിൽ അത് ഭദ്രമാണ്. അത്തരത്തിലൊരു പാട്ടാണ് പി ഭാസ്കരന്റെ വരികളിൽ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി. ആ പാട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് ആ വേദന ശരിക്കും മനസ്സിലാവും. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ് ഓൺ അഹ്ലിയ FM.

പാട്ടുകൾ വ്യക്തി ജീവിതവുമായി ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ അതിനെ വല്ലാതെ അങ്ങ് കൂട്ടിയിണക്കും. അത്തരത്തിൽ വളരെ വേദന തരുന്ന ഒരു പാട്ടാണ് ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. മകനെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുന്ന, കണ്ണു നിറയ്ക്കുന്ന ഒരു പാട്ട്, അങ്ങനെയാണ് ജാനകി അമ്മയ്ക്ക് ഇത്. എന്തായാലും ഈ പാട്ടും കൂടെ നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, MS ബാബുരാജ് മാഷിന്റെ സംഗീതം, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണിയെ കരയാതുറങ്ങുക എന്ന പാട്ട്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം RJ ഹീറ.

ഒരുപാട് ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലൊരു ഗാനമാണിത്. എസ് പി ബി ജാനകി ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എന്നും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ തോന്നാറുണ്ട്. അതിന്റെ കൂടെ ഇളയരാജയുടെ സംഗീതം കൂടി വരുമ്പോൾ അത് പിന്നെ ഒരുപടി മേലെ തന്നെയാണ്. 6 to 60 എന്നൊരു തമിഴ് ചിത്രം. രജനീകാന്തിന്റെ ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, കൺമണിയെ കാതൽ എൻപത്. ഒരു വേറിട്ട ശബ്ദത്തോടെ, ഒരു വേറിട്ട വികാരത്തോടെ പാടുന്ന ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു ജാനകിയമ്മ ശബ്ദത്തിന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിന്റെ എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകളും അതിൻ്റെ വരികളും അത് രണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെയാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശാരികേ എൻ ശാരികേ. ഈ പാട്ടിൻ്റെ വരികൾക്ക് എന്തോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുപോലെ ഈണവും വരികളും എന്തോ ഒന്ന് കണക്റ്റ് ആവുന്നില്ല എന്ന് അങ്ങനെ ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകിയമ്മയ്ക്കൊരു ഐഡിയ തോന്നി. മാതളപ്പു എന്ന വാക്ക് ഈ പാട്ടിൽ ചേരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പാടിയാൽ ചേരില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജാനകിയമ്മ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ശാരിക എന്ന പാട്ടും അതിലെ ആ മാതളപ്പൂ വരികളും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതിന്റെ താളം എങ്ങനെയാണ് ആ വാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ താളം ഒന്ന് പോസ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി ONV വരികൾ സലീൽ ചൗധരിയുടെ സംഗീതം ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിതാർജി ഹീറ സ്റ്റേജ്.

ഒരുപാട് നല്ല തമിഴ് പാട്ടുകളുണ്ടെങ്കിലും നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെ പാട്ടാണ് പാതൈ തിരിയുത് പാറ എന്ന സിനിമയിലെ പാട്ട്. ഒരു ഹിറ്റ് സോങ് തന്നെയാണ് എം ബി ശ്രീനിവാസൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരുപാട് നല്ല പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ പറയണം. എസ് ജാനകിയും പി ബി ശ്രീനിവാസനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ സൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. എസ് ജാനകി അമ്മ എന്ന പ്രതിഭയുടെ ആ ടോണിലുള്ള ഡിഫറൻസും ഓരോ പാട്ടിനും വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്സും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫ്ലോയും ഈ പാട്ടിൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമിഴ് പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പാട്ടുകൾ ജാനകി അമ്മയുടെ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഞെട്ടിച്ചൊരു പാട്ട് എന്ന് പറയാനാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ. ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണത്, സ്നേഹദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പാട്ടിൽ ഒരുപാട് ഹൈ നോട്ട്സും ലോ നോട്ട്സും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമായി എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറ്റി പറയാൻ. ഞാൻ ഈ അടുത്താണ് ഈ പാട്ട് കേട്ടത്, ഞെട്ടിപ്പോയെന്ന് തന്നെ പറയണം. അത് പാടുന്നത് കേൾക്കാനും ആ നോട്ടുകളെ അനായാസമായി ഹിറ്റ് ചെയ്യുന്നത് കേൾക്കാനുള്ളൊരു സുഖം ഈ പാട്ട് മനോഹരമായി പാടിയത് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പാട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എം ബി ശ്രീനിവാസൻ കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ്റെ വരികൾക്ക് സ്നേഹദീപം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൗനരാഗം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. ആൻഡ് ഒരുപാട് പേര് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പല റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് ഷോയിലൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സുഖം നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോട്ട്സും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒഴുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്നൊരു പാട്ടല്ലാന്ന്. പക്ഷേ ജാനകിയമ്മ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടിയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്ന ചിന്ന വണ്ണക്കുയിൽ, മൗനരാഗം എന്ന സിനിമയിൽ വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഈ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീര. On Ahalya FM, stay tuned.

0: ആൻഡ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് പാലക്കാട്.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: ഗസ്റ്റ് റൂം വിത്തോൾ ഫേവറേറ്റ് വൺ, പ്രതിഭകളിവിടെ അതിഥികളാകുന്നു. ഗസ്റ്റ് റൂം.
5: ഓരോ ലോക്കോ പൈലറ്റുമാരുടെയും ലൈഫ് എങ്ങനെയായിരിക്കും, അവർക്ക് ഒരുപാട് ഒരുപാട് കഥകൾ, 1000-1000 കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഒരു ലോക്കോ പൈലറ്റിന്റെ ലൈഫ് നമ്മൾ അറിയാനായിട്ട് പോവാണ് ഇന്നത്തെ ഗസ്റ്റ് റൂമിലൂടെ. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ. സർ, സ്വാഗതം.
6: നമസ്കാരം. ആദ്യമായിട്ട്
5: പറയാം സർ,
6: ഈ എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ച അഹല്യ FM-നും ഇതിന്റെ ആങ്കറായിട്ടുള്ള ശ്രീ സുനിലിനും മറ്റു ക്രൂവിനും എല്ലാം എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
5: ഓക്കെ, 36 വർഷത്തെ സേവനമുണ്ട് ട്രെയിൻ ഓടിച്ചിട്ട്.
6: അതെ,
5: 36. ആ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 36 വർഷം എന്ന ആ ഒരു വലിയൊരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ടാവും ട്രെയിനിൽ, അല്ലെ? ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. അപ്പോ ട്രെയിൻ ഓടിക്കാനായിട്ട് ഇത്രയും ആളുകൾ പുറകിലുണ്ട് അല്ലെ? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോ അവരെയും വഹിച്ചുകൊണ്ട് ഈ ട്രെയിൻ ഓടിക്കാനായിട്ട് ആ ഒരു റൂമിലേക്ക് കയറുമ്പോ മനസ്സിൽ എന്തായിരുന്നു?
6: ഞാൻ 1986 റെയിൽവേയിൽ ഡീസൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ ആ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നാണ്. ഞാൻ എന്റെ ശരിക്കുള്ള നേറ്റീവ് പ്ലേസ് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ അന്ന് തീരദേശ റെയിൽവേ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ട്രെയിൻ യാത്രകളെന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ന് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഏതാണ്, ഏത് ട്രെയിനിലാണ് കയറേണ്ടത്, ഏത് കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു പരിഭ്രാന്തി അന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിൻ ഓടിക്കുന്ന ജോലി കിട്ടുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് തിരുച്ചിറപ്പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം ഞാനൊരല്പം പറയാം. ട്രെയിനിങ് പൊതുവെ 10 മാസത്തെ ട്രെയിനിങ്ങിനാണ് വിളിച്ചിരുന്നത്. ഒന്ന് ജനറൽ റൂൾസ് ആൻഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു ഭാഗം, ഡീസൽ മെക്കാനിസം എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗം, പിന്നെ ലൈൻ ട്രെയിനിങ്, ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം. അപ്പൊ ജനറൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ ഓടുമ്പോൾ 2 കണ്ടീഷനിലാണ് ഓടുന്നത്. ഒന്ന് നോർമൽ വർക്കിങ്ങും പിന്നൊന്ന് അബ്നോർമൽ വർക്കിങ്ങും. അപ്പൊ നോർമൽ വർക്കിങ്ങിൽ ഓടുന്നതിന് അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട്, അത് വെറുതെ ഓടുകയല്ല, അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അബ്നോർമൽ വർക്കിംഗ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേയിൽ എന്ത് സംഭവിച്ചാലും, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അല്ലെ നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, അബ്നോർമൽ വർക്കിംഗ് സംഭവിക്കുന്നു, ഈ സമയത്തൊക്കെ വളരെ റിട്ടണായിട്ട് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ ഓരോ ജീവനക്കാരുടെ മനോധർമ്മം അനുസരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് വളരെ സ്ട്രിക്ട് നിയമം ഏത് സാഹചര്യത്തിലും നമ്മൾ ഒബേ ചെയ്തിരിക്കണം. അപ്പൊ ജനറൽ റൂൾസ് അതിനെയാണ്, അതിനെ സംബന്ധിച്ചാണ് നോർമൽ വർക്കിങ്ങിനെയും അബ്നോർമൽ വർക്കിങ്ങിനെയും സംബന്ധിച്ചാണ് ജനറൽ റൂൾസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് സിഗ്നൽസ് ആണ്. സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റുമാരുടെ ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക ഘടകമാണ് സിഗ്നൽസ്. അത്ര പ്രാധാന്യമാണ് സിഗ്നൽസിനുള്ളത്. കാരണം ലോക്കോ ട്രെയിൻ മൂവ്മെന്റിന്റെ ഓരോ കാര്യങ്ങളും ലോക്കോ പൈലറ്റിന് കൺവേ ചെയ്ത് കൊടുക്കുന്നത്, എത്ര സ്പീഡ്, പിന്നെ അതിന്റെ എല്ലാ മൂവ്മെന്റും കൺവേ ചെയ്ത് കൊടുക്കുന്ന സിഗ്നലുകൾ വഴിയാണ്, ആ മെസ്സേജുകൾ വരുന്ന സിഗ്നലുകൾ വഴിയാണ്. അപ്പൊ നോർമൽ വർക്കിങ്ങിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം, സിഗ്നലിനെ എങ്ങനെയാണ് പഴയ ലോക്കോ പൈലറ്റുമാർ കൺസിഡർ ചെയ്തിരുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ വർക്ക് ചെയ്യുന്നത് ഈറോഡിൽ നിന്നാണ് എന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈറോഡിൽ നിന്ന് ഒരു ഗുഡ്സ് ട്രെയിൻ ആണ്, ഞാൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് ആദ്യം കയറുകയാണ്. അപ്പൊ പഴയ ഒരു തമിഴ്നാട്ടിലെ ഒരു പഴയ ഡ്രൈവറാണ്, സ്റ്റീമിൽ നിന്ന് കൺവെർഷൻ വന്ന പഴയ ഡ്രൈവറാണ്. അപ്പോ യാർഡിലിരുന്നു, ഈറോഡ് യാർഡിലിരുന്നു കുറെ സമയം കഴിഞ്ഞു. ഗുഡ്സ് ട്രെയിൻ ആണല്ലോ, പെട്ടെന്നൊന്നും സിഗ്നൽ ഇടത്തില്ല. കുറെ കഴിഞ്ഞപ്പോൾ സിഗ്നൽ ഇട്ടു കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ തൊഴുതു, സിഗ്നലിനെ തൊഴുതു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്താണ് സാറേ ഇങ്ങനെ സിഗ്നലിനെ തൊഴുതെന്ന് വെച്ചപ്പോ, നമ്മ കടവൾ താനേ ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കളവൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്കതൊരു തമാശയായിട്ടാ തോന്നിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തമാശയല്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്. ഒന്നൊരു പ്രസന്ന ഭാവമുണ്ട്. പ്രസന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ദൈവം നമുക്കെല്ലാം ചെയ്തു തരും. അപ്പൊ സിഗ്നൽ പച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രസന്ന ഭാവമാണ്. അപ്പൊ നമുക്ക് എത്ര വേഗതയിൽ വേണേലും കടന്നു പോവാം. സിഗ്നൽ മഞ്ഞയായി കഴിഞ്ഞാൽ നമുക്കൊരു താക്കീത് തരികയാണ്, അപ്പുറത്ത് ഡേഞ്ചർ ഉണ്ടാവും, ശ്രദ്ധിക്കുക എന്നുള്ള ഒരു താക്കീതാണ് മഞ്ഞയിലുള്ളത്. ചുമപ്പാണ് വരുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയണം, നീ ഇവിടെ നിർത്ത് എന്നാണ് ദൈവം പറയുന്നത്, ഇവിടെ നിർത്ത്. റെയിൽവേയിൽ പറയുന്നത് സ്റ്റോപ്പ് ദ ട്രെയിൻ അറ്റ് ദ ഫുട്ട് ഓഫ് ദ സിഗ്നൽ എന്നാണ് പറയുന്നത്. ചുമപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കാൽച്ചുവട്ടി കൊണ്ട് നിർത്തണം, മനസ്സിലല്ലേ? അതാണ് ദൈവത്തിന്റെ പവർ എന്ന് പറയുന്നത്. ആ കാൽച്ചുവട്ടിന് അപ്പുറത്തേക്ക് പോയാൽ ആക്സിഡന്റ് ആണ്. കാൽച്ചുവട്ടിന് അതല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. സിഗ്നൽ പാസ് ചെയ്തു, ആർക്കും ഒന്നും വന്നില്ല, അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും അതിനെ സ്പാഡ് എന്നാണ് റെയിൽവേയിൽ പറയുന്നത്. സിഗ്നൽ പാസിംഗ് അറ്റ് ഡേഞ്ചർ, സർവീസിൽ നിന്ന് റിമൂവലാണ്. ഒന്നും സംഭവിച്ചില്ലെങ്കിലും അത്, ആ ചോപ്പ് സിഗ്നലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചോപ്പ് സിഗ്നലിൽ ഒരല്പം ഓവർഷൂട്ട് ചെയ്ത് നിന്നാൽ മതി സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യുക. അത് എത്ര കൊല്ലത്ത് സർവീസ് ഉള്ളത്, നാളെ റിട്ടയർ ചെയ്യുന്ന ആളാണെങ്കിലും റിമൂവൽ ഫ്രം സർവീസ് ആണ് കൊടുക്കുക. അത്ര സേഫ്റ്റിയിൽ അത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങള് അവിടെ 10 മാസത്തെ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ ഒരു ട്രെയിനിങ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഹെഡ്ക്വാർട്ടറിൽ നിന്നൊരു മെസ്സേജ് വരുന്നു, ഡ്യൂ ടു അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ നിങ്ങളുടെ ട്രെയിനിങ് ഇവിടെ വെച്ചിട്ട് 3 മാസത്തേക്ക് കുറച്ചിരിക്കുന്നു. 10 മാസത്തെ ട്രെയിനിങ് 3 മാസത്തേക്ക് കുറച്ചിരിക്കുകയാണ്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡിപ്പോകളിൽ നിന്നും വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ആളില്ല. അപ്പൊ ട്രെയിനുകള് വെയിറ്റ് ചെയ്യാണ് ക്രൂവിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളെ 10 മാസത്തെ ട്രെയിനിങ് ഇട്ട് കഴിഞ്ഞാല് അത് നീണ്ടുപോകും, അതുകൊണ്ട് 3 മാസത്തെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ടീവ്സ് ആണ്. ഞങ്ങളെല്ലാവരും റെയിൽവേ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സേഫ്റ്റി കാറ്റഗറിയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 10 മാസത്തെ ട്രെയിനിങ് വേണമെന്നുള്ള അവർ സ്റ്റഡി ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. എന്നിട്ടും ആളില്ല എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞ് സേഫ്റ്റി കാറ്റഗറിയില് ഞങ്ങളുടെ ട്രെയിനിങ്ങിനെ അവർ ചുരുക്കി കളയാണ് ഇത്, 3 മാസത്തേക്ക് ചുരുക്കുകയാണ് ഇത്. എന്നിട്ട് 3 മാസം 10 മാസത്തെ ട്രെയിനിങ് സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിച്ചു പോവാണ് ഇത്. അപ്പൊ ഈ അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ ഞാൻ റെയിൽവേ കയറുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അത് 1986 കേട്ട ആ വാക്ക് 2022 റിട്ടയർ ചെയ്യുന്നത് വരെയും കേട്ടു. ഇപ്പൊ എന്റെ പിന്നിലെ തലമുറകളും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളില്ല, അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ആളില്ല. നമ്മൾ ലീവിന് ചെന്നാൽ സുഖമില്ലാതെ സിക്കിന് റെയിൽവേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാല് പിന്നെ റെയിൽവേ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ മുമ്പിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റാണ്, അങ്ങനെയല്ലേ നോക്കേണ്ടത്? വേറെ ഒന്നുമല്ലോ, പേഷ്യന്റിന്റെ അസുഖമാണ് ചോദിക്കേണ്ടത്. ഡോക്ടർ ആദ്യം ചോദിക്കും ലോക്കോ പൈലറ്റ് ആണോ എന്ന് ചോദിക്കും. ലോക്കോ പൈലറ്റ് ആണെങ്കിൽ സിക്ക് ലീവ് തരത്തില്ല, മരുന്ന് തരാം, മരുന്നും കഴിച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പൊ അങ്ങനെ ഇതെല്ലാം അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ക്രൂ കാരണമാണ്. ലീവ് ഇല്ല, സിക്കില്ല, അങ്ങനെ എന്ത് കാര്യത്തിന് ഇരുന്നാലും ഈ ഒരു അവസ്ഥ ഞങ്ങൾ അന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകള് പഠിച്ചിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്, ഇല്ലേ? റെയിൽവേ ആണ് ഈ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയർ.
5: അതെ അതെ.
6: ആ റെയിൽവേയില് എല്ലാ വാതിലുകളും അടച്ചിട്ടിരിക്കുകയാണ്. ലോക്കോ പൈലറ്റിന്റെ തസ്തികയിൽ മാത്രമല്ല വേക്കൻസി ഉള്ളത്, എല്ലാ തസ്തികകളിലും ഇഷ്ടംപോലെ വേക്കൻസികൾ അൺഫിൽഡായിട്ട് കിടക്കുകയാണ്, വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഈ അവൾക്ക് ആർക്കും ജോലി കൊടുക്കാതെ ഉള്ള ആൾക്കാരെ കൊണ്ട് ഇപ്പം 10 പേര് ചെയ്യേണ്ട ജോലി 6 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 6 പേരുടെ വർക്ക് ലോഡ് അത്ര കൂടും. അതെ, ഇപ്പൊ സ്റ്റേഷനറി ജോലി ഇരിക്കുന്ന ആൾക്കാരാണ്, ക്ലർക്കുമാര്, ഓഫീസ് സൂപ്രണ്ടർ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ വർക്ക് ഡിലേ ആകും, അല്ല പെൻഡിങ് ആകുമെന്നേ ഉള്ളൂ. പക്ഷെ ലോക്കോ പൈലറ്റുമാരിൽ വർക്ക് ലോഡ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റുകളാണ് ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ആൾക്കാർ മരിക്കുകയാണ്, ആക്സിഡന്റ് പോലും മരിക്കുക. അല്ലെങ്കിൽ നാഷണൽ പ്രോപ്പർട്ടിയാണ് റെയിൽവേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് കുറച്ച് ആൾക്കാര് ചെയ്യാതിരിക്കുന്ന മൂലം. ഇതാണ് റെയിൽവേകൾ. പിന്നെ ഞാൻ താങ്കൾ ചോദിച്ച മറ്റേ ചോദ്യത്തിലേക്ക് ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യുന്ന ഈ റോഡിലേക്ക് ഈ 3 മാസത്തെ ഇൻകംപ്ലീറ്റ് ട്രെയിനിങ്ങുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണെന്നാണ് പറയുന്നത് റെയിൽവേയുടെ. അതിന് മാത്രം സ്റ്റാഫും ഡീസൽ പിന്നെ വർക്ക്ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള ഒരു സംഭവമാണ് ഈ റോഡ്. അപ്പം അവിടെ അന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴെല്ലാം പഴയ ലോക്കോ പൈലറ്റുമാരാണുള്ളത്. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. ലോക്കോ പൈലറ്റ് ഇപ്പൊ അടുത്ത കാലത്താണ് മാറ്റിയത്, ഡെസിഗ്നേഷൻ മാറ്റി. അന്ന് ട്രെയിൻ ഡ്രൈവർ എന്നാണ് പറയുന്നത്. അവരെല്ലാം ഈ സ്റ്റീം സർപ്ലസ്, സ്റ്റീം വന്നപ്പോൾ അബോളിഷ് ചെയ്യല്ലോ, സ്റ്റീം സർപ്ലസ് വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ അതിനകത്തേക്ക് കയറ്റിയ ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറെ ആൾക്കാർ ഡയറക്റ്റ് വന്ന ആൾക്കാരുണ്ടായിരുന്നു അന്ന്, പിന്നെ ഫസ്റ്റ് ഗ്രേഡ് ഫയർമാൻ എന്ന് പറഞ്ഞു. അവർക്കൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കപ്പാസിറ്റി. അതല്ലാതെ താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറേ പേരുണ്ട്, അവരൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ റെയിൽവേയിൽ കയറുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ച വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തിൽ, ഡ്യൂട്ടിയിൽ ഗുഡ്സ് ട്രെയിനകത്ത് കയറി കഴിഞ്ഞാൽ 10 മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂർ അങ്ങനെ നീളുകയാണ്. നമുക്ക് റിലീഫ് കിട്ടത്തില്ല, ഇങ്ങനെ മണിക്കൂർ കണക്കിന് വർക്കിംഗ് അവേഴ്സ് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡയറക്ടർ റിക്രൂട്ടേഴ്സ് ഡിപ്ലോമ കഴിഞ്ഞ് വന്നവരാ. അപ്പൊ ഞങ്ങളൊരു തീരുമാനമെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെ പോലും. അപ്പൊ അതുകൊണ്ട് വണ്ടികൾ നിർത്താം എന്നൊരു തീരുമാനമെടുത്തിട്ട് 10 മണിക്കൂറിൽ റെസ്റ്റ് ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞൊരു പരിപാടി, റെസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യാണ്. അത് ഏത് സ്റ്റേഷനിലായാലും, ഇപ്പം കാഞ്ഞിക്കൂടോ വാളയറിലൂടെയൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് 10 മണിക്കൂറായിട്ടുണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തും. ഗുഡ്സ് ട്രെയിനുകളാണ്,
5: പ്രശ്നമില്ല.
6: അതെ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഭാഗം കിട്ടുന്നത് ഗുഡ്സ് ട്രെയിനിൽ നിന്നാണ്. റെയിൽവേയുടെ പിന്നെ ബാക്കിയുള്ള പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സബ്സിഡി കൊടുക്കുന്നുണ്ട്, കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് ഈ ഗുഡ്സ് ട്രെയിനിന്റെ വരുമാനം കൊണ്ടാണ്. ഗുഡ്സ് ട്രെയിൻ അത്ര വലിയ റവന്യൂ ആണ് വരുന്നത് ഗുഡ്സ് ട്രെയിനിൽ നിന്ന് വരുന്നത്. അപ്പം ആ വണ്ടികൾ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലോസ് ആണ്. 2 പേരെ പോസ്റ്റ് ചെയ്യേണ്ട സ്ഥാനത്താണ് ഇത്തരം 200,000 രൂപയുടെ വണ്ടികൾ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ വണ്ടികൾ വഴിനീളം നിൽക്കാൻ തുടങ്ങി. മാസങ്ങളോളം നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആയ രീതിയിൽ സസ്പെൻഷൻ, ചാർജ് ഷീറ്റുകൾ, ഇൻക്രിമെന്റ് കട്ട്, പ്രൊമോഷൻ വിത്തുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ കോടതിയിൽ പോയി, CAT പോയി. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതിയിൽ റെയിൽവേ പറഞ്ഞു, കോടതി അന്നേരത്തേക്ക് ഭയങ്കര മോശമായ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ എന്താണിത്, ഒരു സ്വതന്ത്ര രാജ്യമില്ല ഇന്ത്യ എന്ന് പറയുന്നത്, ആ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാർ, സേഫ്റ്റി കാറ്റഗറിയിലുള്ളവർ ഇതുപോലെ 12, 14, 16 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ കോടതി തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു, ഞങ്ങൾ സാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഇവരുടെ വർക്കിംഗ് ഹേഴ്സ് കുറയ്ക്കാൻ പറ്റില്ല, കുറേശ്ശെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് കുറേശ്ശെ ഞങ്ങൾ വർക്കിംഗ് അവേഴ്സ് കുറച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ 10 മണിക്കൂറാക്കാം. അപ്പോഴും 8 മണിക്കൂർ പറയുന്നില്ല. ഞാൻ 1986 റെയിൽവേയിൽ കയറുന്നത്. 1886, അതിന് കൃത്യം 100 വർഷത്തിന് മുമ്പാണ് ചിക്കാഗോയിൽ മനുഷ്യൻ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിശ്രമത്തിനും 8 മണിക്കൂർ വിനോദത്തിനും വേണ്ടിയിട്ട് സമരം ചെയ്ത് വെടിയേറ്റ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞു. 100 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ 8 മണിക്കൂർ ആലോചിക്കുന്നില്ല. അപ്പോഴും പറയുന്ന 10 മണിക്കൂറാക്കാതെ പറയുന്നത് ഞങ്ങള്. ഇന്നും ആ സമയം 11 മണിക്കൂറാണ്. ഇന്നും 11 മണിക്കൂറാണ് ആ സമയം ആക്കിയിരിക്കും. ഇന്നും 10 മണിക്കൂറാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അന്നേരം ഗുഡ്സിനകത്ത് അനുഭവിച്ചിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സിനകത്ത് നൈറ്റ് ഡ്യൂട്ടി, എല്ലാവരും ഈ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് ചെല്ലുന്നത് കൊണ്ട് ആർക്കും ഉറക്കുന്നതിനുള്ള ശീലമില്ല. വല്ല സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടോ, വല്ല അമ്പലപ്പറമ്പില് വല്ല ബാലയോ നാടകമോ കാണാനൊക്കെ പോയിട്ടുള്ള പരിചയം മാത്രമുള്ള ഉറക്കം നിന്ന്. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 6 ദിവസം 7 ദിവസം ഒക്കെ നൈറ്റ് ഡ്യൂട്ടി, കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗുഡ്സ് ട്രെയിനല്ല, താങ്കൾ പറഞ്ഞ പോലെ എവിടെങ്കിലുമൊക്കെ കാട്ടിന്റെ അവിടെ ഇവിടെ ആയിരിക്കും പിടിച്ചിടുന്നത്, ഒരു കടയൊന്നും ഉണ്ടാകത്തില്ല, പോക്കറ്റ് പൈസ ഉണ്ടാകും, ഭക്ഷണം കഴിക്കാൻ മാർഗം ഉണ്ടാകത്തില്ല. അങ്ങനെ ഉള്ള ഒരു പീരീഡ് ആയിരുന്നു എന്റെ ഗുഡ്സിന്റെ ഓർമ്മകൾ.
7: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് നമ്മളോട് ജീവിത അനുഭവങ്ങൾ, തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത

0: വെൽക്കം ബാക്ക് ടു ഗസ്റ്റ് റൂം. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാം.
1: അപ്പോ സാറ് പറയുന്നുണ്ടായിരുന്നു VRS എടുത്ത് വരികയാണ് എല്ലാരും, ആരും തന്നെ കംപ്ലീറ്റ് ചെയ്യാറില്ല, എല്ലാരും VRS എടുത്ത് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കാരണം, അത്രയ്ക്കും ഹെക്ടിക് ജോബ് ആണല്ലേ. അപ്പൊ 1000 ആൾക്കാർ അവരുടെ സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു, പക്ഷെ അത് ഓടിക്കുന്ന വ്യക്തിക്ക് അത്ര അങ്ങ് നല്ലതല്ല അല്ലേ സാറെ.
2: അതുകൊണ്ടായിരിക്കും.
1: ഓക്കെ, അപ്പോ ഇനി ഗുഡ്സിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മള് മെയിൽ അതുപോലെ തന്നെ പാസഞ്ചർ അല്ലെ, അങ്ങനെയൊക്കെ ആ വണ്ടികളും ഓടിച്ചിട്ടുണ്ടാവും.
3: എക്സ്പ്രസ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും, അത് ഇതിന്റെ പ്രൊമോഷൻ ആണ്. ഗുഡ്സ് ട്രെയിനിൽ നിന്നുള്ള അടുത്ത പ്രൊമോഷൻ ആണ് മെയിൽ ട്രെയിൻ, പാസഞ്ചർ ട്രെയിൻ. പാസഞ്ചർ ട്രെയിൻ കഴിഞ്ഞാൽ അടുത്തത് മെയിൽ എന്ന് പറയും. പണ്ട് ഈ ട്രിവാൻഡ്രം മെയിൽ, ചെന്നൈ മെയിൽ, മംഗലാപുരം മെയിൽ എന്നൊക്കെ പറയുള്ളൂ. പിന്നെ പോസ്റ്റൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിരുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട ട്രെയിനുകളായിരുന്നു. ഇപ്പൊ അതെല്ലാം എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആകെയിരിക്കുകയാണ്. അപ്പൊ അടുത്ത പ്രൊമോഷൻ അതിനകത്താണ്. അപ്പം ഈ ഗുഡ്സ് ട്രെയിനിന്റെയും പാസഞ്ചർ ട്രെയിനിന്റെയും വർക്കിങ്ങിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട്. പാസഞ്ചർ ട്രെയിനും എക്സ്പ്രസ് ട്രെയിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ടൈം ടേബിളുണ്ട്. ആ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ്, സമയമുണ്ട്, ഇന്ന സമയത്ത് വരും, ഇന്ന സമയത്ത് പോകും എന്നൊക്കെയുള്ള ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ആ വണ്ടികൾ വർക്ക് ചെയ്യുന്നത്. ഗുഡ്സ് ട്രെയിനിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ടൈം ടേബിളൊന്നുമില്ല. റെയിൽവേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ടൈം ടേബിൾ ഇല്ല. ടൈം ടേബിൾ ഇല്ലാതെ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്തൊക്കെ ഇതിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും. എല്ലാം നിങ്ങൾ ഒരു ഇവിടുന്ന് എറണാകുളം വരെ പോയി കഴിഞ്ഞാൽ പല സ്റ്റേഷനുകളും ചെറിയ ചെറിയ സ്റ്റേഷനുകളുടെയൊക്കെ ലൂപ്പ് ലൈനുകൾ എന്ന് പറയും. ഈ ലൂപ്പ് ലൈനിലൊക്കെ ഓരോ ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ടാവും. അത് ഒരു പാസേജ് എന്നാണ് റെയിൽവേ വഴി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാസേജിന് വേണ്ടിയിട്ട് ഒരു എക്സ്പ്രസ് പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് തള്ളി അടുത്ത സ്റ്റേഷൻ കൊണ്ടു നിർത്തും. പിന്നെ അങ്ങനെ അതാണ്. അതപ്പോ ഇതിന് പക്ഷേ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഒരു ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ആശ്വാസമാണ് അതിനകത്തുള്ളത്. എങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടിയാണ്.
1: കണ്ടിന്യൂസ്
3: നൈറ്റ് ഡ്യൂട്ടി, 4 നൈറ്റ് 5 നൈറ്റ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടികളാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പിനെ ഈ ഔട്ട് സ്റ്റേഷനിലൊക്കെ നമുക്ക് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടെ റെസ്റ്റും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതാണ്.
1: ഇപ്പൊ എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വരും ലോക്കോ പൈലറ്റിന്? ഇപ്പോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ
3: ഇല്ല, ഓരോരുത്തർക്കും ഒരു ബീറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ പാലക്കാട് ഡിപ്പോയിലാണ്. അവിടെ ഒരു ക്രൂ ബുക്കിംഗ് ഓഫീസ് ഉണ്ട്. ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ലോക്കോ പൈലറ്റ് ഷണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തസ്തികളുണ്ട്. അങ്ങനെ ആ റണ്ണിങ് സ്റ്റാഫിന്റെ ഓഫീസാണ് ക്രൂ ബുക്കിംഗ്. അത് എല്ലാ ഇപ്പൊ പാലക്കാട് ഡിവിഷനിൽ പാലക്കാട്ടുണ്ട്, ഷൊർണൂരുണ്ട്, കാലിക്കറ്റുണ്ട്, മംഗലാപുരത്തുണ്ട്, ഇത്ര സ്ഥലത്തേ ഉള്ളൂ. പിന്നെ ഉള്ളത് തിരുവനന്തപുരം ഡിവിഷൻ, അപ്പുറത്ത് തിരുവനന്തപുരം ഡിവിഷനിലാണ് എറണാകുളം, കൊല്ലം, അങ്ങനെ അവിടെ കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ക്രൂ ബീറ്റ് ഉണ്ട്. ഇപ്പൊ പാലക്കാട്ടുള്ള എക്സ്പ്രസ് ലോക്കോ പൈലറ്റുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. പാലക്കാട് ടു മംഗലാപുരം, പാലക്കാട് ടു എറണാകുളം, പാലക്കാട് ടു ഈറോഡ്, പാലക്കാട് ടു ഡിണ്ടിഗൽ, ഈ 4 സെക്ഷനാണ് ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്. അപ്പം അവിടുന്ന് ഒരു വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പാലക്കാട് വന്ന് ഇറങ്ങും. പാലക്കാട് നിന്ന് ഞങ്ങളെടുത്ത് ഈറോഡിൽ ചെല്ലും. ഈറോഡിൽ നിന്ന് വേറൊരാളെടുത്ത് ജോലാർപട്ടയ്ക്കോ ചെന്നൈയിലേക്കോ പോകും. അങ്ങനെ ആ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
1: ഒരുപാട് പേര് ഓടിച്ച്
3: ഒരുപാട് പേര് കേരള എക്സ്പ്രസ് ഒക്കെ പോകുമ്പോഴത്തേക്ക് എത്രയോ കുറവ് മാറി മാറിയാ പോകുന്നത്.
1: ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് റൂമിൽ ഇനിയൊരു ബ്രേക്ക്.

0: വെൽക്കം ബാക്ക്. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഗസ്റ്റ്റൂം. ഗസ്റ്റ്റൂമുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ.
1: പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഒന്നും കാണാറില്ല. ഒരു വളയം കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഓടി ഒരു വളയം വാങ്ങിക്കുന്ന, ഒരു വളയം ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും എന്താണ് അതിൽ എന്താണ്?
2: അത് ആദ്യകാലത്തെ സിഗ്നൽ സംവിധാനത്തിനകത്തുള്ളതാണത്. ടോക്കൺ ഏരിയ എന്നാണ് പറയുന്നത്, ടോക്കൺ. അതായത് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഒരു അതോറിറ്റി വേണം, ചുമ്മാ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ പാലക്കാട് നിന്ന് എനിക്ക് പറടിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇത് അടുത്ത് വാളയാറാണല്ലോ, വാളയാറിൽ നിന്ന് കഞ്ഞിക്കോട്ടിലേക്ക് പോകണം. എനിക്ക് ഈ വാളയാർ സ്റ്റേഷൻ വിട്ട്, സ്റ്റേഷൻ വിട്ടിട്ട് മറ്റേതിന്റെ പേര് മെയിൻ ലൈൻ എന്നാണ് പറയുന്നത്, ആ ലൈനിലേക്ക് ഇറങ്ങുന്നതിന് എനിക്കൊരു അതോറിറ്റി വേണം. അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ഉണ്ട്, അഡ്വാൻസ് ആയിട്ട്. ആ സിഗ്നൽ പച്ച നിറത്തിൽ വരുന്നതാണ്, അതാണ് എന്റെ അതോറിറ്റി. അന്ന് ഉള്ള അന്ന് ഇങ്ങനത്തെ സിസ്റ്റം അല്ല, ബ്ലോക്ക് ഇൻസ്ട്രുമെന്റുകൾ വേറെ രീതിയിലുള്ളതാണ്, ടോക്കൺ ടോക്കണാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ഒരു ചൂരല്, അത് ഈ കനമുണ്ട് അതിന്, അതിന്റെ ഒരു 4 ഇഞ്ച് പിന്നെ ഇതായിട്ട് ചുറ്റി ചുറ്റി വെക്കും. ചുറ്റി വെച്ചിട്ട് അതിന്റെ താഴെ ഒരു പിടിയുണ്ടാവും, താഴെ ഒരു പിടിയുണ്ടായിട്ട് അതിനകത്ത് ഒരു പൗച്ച് വെച്ചിട്ടുണ്ട്, പൗച്ചുണ്ട്, ലെതർ ബാഗ് പോലെ. അതിനകത്ത് ഒരു മെറ്റൽ ടോക്കൺ ഉണ്ട്, വളയത്തിന്റെ ഒരു മെറ്റൽ ടോക്കൺ. അപ്പൊ ആ മെറ്റൽ ടോക്കണിനകത്ത് നമ്മുടെ സ്റ്റേഷൻ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ വാളയാറാണെങ്കിൽ WR എന്നാണ് സ്റ്റേഷന്റെ കൂടെ, കഞ്ഞിക്കോടിന്റെ KJKD എന്നാണ്. അപ്പൊ WR KJKD, എന്നിട്ട് അതിന്റെ താഴെ ഒരു നമ്പരും എഴുതി വെക്കും, ഒരു കോഡ് നമ്പർ, ടോക്കന്റെ നമ്പർ. അതാണ് എന്റെ അതോറിറ്റി, മനസ്സിലല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നിർത്തുന്ന സ്റ്റേഷനാണ്, നമുക്ക് വണ്ടിക്ക് സ്പീഡ് കുറവാണെങ്കിൽ ഇങ്ങനെ പിക്കപ്പ് ചെയ്തു തരിക. പക്ഷെ റൺ ത്രൂ പോകുന്ന വണ്ടികളുണ്ട്, 100 കിലോമീറ്റർ സ്പീഡ് എക്സ്പ്രസ് ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തത്തില്ല. ഇപ്പം വാളയാർ നിർത്തത്തില്ല, കഞ്ഞിക്കോട് നിർത്തത്തില്ല, അല്ലെ അപ്പുറത്ത് വീട്ടിൽ ലക്കിടിയിൽ നിർത്തില്ല, അങ്ങനെയുള്ള സ്റ്റേഷനിലും നിർത്തത്തില്ല, മെയിൻ സ്റ്റേഷനിൽ നിർത്തും. നിർത്തുമ്പോഴത്തേക്ക് ഇയാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഷൻ സ്റ്റാഫ് ഈ ചൂരലിന്റെ വളയങ്ങന്റെ പിടിയുണ്ട്, ഈ പിടി ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ പന്തവും കത്തിച്ചു പിടിക്കും രാത്രിയിൽ. കാരണം ആളിനെ തിരിച്ചറിയണമല്ലോ. അന്ന് ഈ ചെറിയ സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനിൽ മാത്രമേ റൂമിൽ ലൈറ്റ് ഉണ്ടാകത്തുള്ളൂ, മാത്രമല്ല നമ്മൾ ദൂരെ നിന്ന് വരികയാണ്. ദൂരെ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ഇയാൾ നിൽക്കുന്ന ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. അതിനാണ് ഒരു കയ്യിൽ പന്തവും ഒരു കയ്യിൽ ഈ ടോക്കണും പിടിച്ചോണ്ട് ഇയാൾ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക്, എക്സ്പ്രസ് ഡ്രൈവർ ദൂരെ നിന്ന് വരുമ്പോഴത്തേക്ക് ഇയാൾ ആദ്യം ടോക്കൺ കാണുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറയ്ക്കും, പവർ കുറയ്ക്കും. ടോക്കൺ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളി ഫുൾ സ്പീഡിൽ അങ്ങോട്ട് അടിക്കും, പെട്ടപ്പെട്ട എന്ന് പറഞ്ഞിട്ട്. 8 ഡീസൽ എഞ്ചിന്. അപ്പൊ ഈ പിന്നെ മാളങ്ങളിൽ നിന്ന് സർപ്പം പുറത്ത് ചാടുന്നത്, പണം പിരിച്ച് സർപ്പം ചാടുന്ന പോലാണ് ഈ അതിനകത്തെ പിന്നെ സ്മോക്ക്, കരി പിന്നെ കരിപുക, കരിപുക പുറത്തേക്ക് ചാടുന്നത്, പുറത്തേക്ക് ചാടും. ഈ വണ്ടിയാണെങ്കിൽ 100 കിലോമീറ്റർ വേഗത്തിൽ വരുമ്പോഴത്തേക്ക് ഡീസൽ എഞ്ചിനൊക്കെ ചില ലോങ് ഹുഡ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെട്ടി വറച്ചോണ്ടിരിക്കും, ഭയങ്കര വേഗതയായിരിക്കും. ഈ നിൽക്കുന്ന ആള് ഇതിന് പ്ലാൻ ഈ ട്രെയിനോട് അടുത്ത് ചേർന്നാണ് നിൽക്കേണ്ടത്, അവനൊരു മനുഷ്യനാണല്ലോ. ഈ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. ഇയാള് കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഇത്ര 100 കിലോമീറ്റർ വേഗതയിൽ ഈ ഭാരമുള്ള സാധനമാണ് പിടിക്കുന്നത്. അപ്പൊ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്കത് കൈയുടെ ഈ ഭാഗത്ത് അടി വരും. അടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും, ലാത്തിക്ക് അടി കിട്ടുന്നവരാണ് ഇവിടെയൊക്കെ അടി കിട്ടി കഴിഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടാറുണ്ട്, ഗ്ലൗസ് ഇട്ടിട്ട് ചിലപ്പോഴും മിക്കവാറും ഗ്ലൗസ് ഇടും, ഗ്ലൗസ് ഇട്ടാന്ന് അടി വരില്ല. അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് ഞാൻ കൈ അകത്തോട്ട് ഇട്ട ഉടനെ ഇയാള് പിടിവിടണം, ഇയാള് ടോക്കണിൽ പിടിവിടണം, അപ്പോഴേ എനിക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവര് ചിലപ്പോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിടിവിടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഇവന്റെ വെയിറ്റ് എന്റെ കയ്യിൽ വന്ന് വീഴും. അങ്ങനെ ഈ ഭാഗത്തൊക്കെ ഡിസ്ലൊക്കേഷൻ ആയിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത്, ഓരോ ജോയിന്റുകളിലൊക്കെ. അതാണ് ആ ടോക്കൺ എന്ന് പറയുന്ന കഥ. അതിപ്പോഴില്ല, ഇപ്പൊ അത് മാറി, ഇപ്പൊ സിഗ്നൽ സിസ്റ്റം ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി.
0: രാജഗോപാൽ സാറിന്റെ അനുഭവങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: വെൽക്കം ബാക്ക്. റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കാം.
1: ഇപ്പൊ പല ട്രെയിനുകളും വൈകുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, യാത്രക്കാർ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഇത്ര മണിക്കൂർ വൈകി, ചിലതൊക്കെ ഒരു ദിവസം വൈകി ഓടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ കാരണം എന്തുകൊണ്ടാണ് ഈ ട്രെയിൻ വൈകി പോകുന്നത്?
2: ട്രെയിൻ വൈകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പം ഏതെങ്കിലും ഗുഡ്സ് ട്രെയിനുകൾ പാളം തെറ്റി അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട്. ചിലപ്പം ഈ നാച്ചുറൽ കലാമിറ്റി, വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് റെയിൽ ട്രാക്ക് വാഷ് ഔട്ടായി പോവുക, അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. പിന്നെ എഞ്ചിൻ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, എഞ്ചിനൊക്കെ ഓടിപ്പോകുന്ന വണ്ടിയുടെ എഞ്ചിനുണ്ട്, എഞ്ചിൻ ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എഞ്ചിൻ കൊണ്ടുവന്ന് മാറ്റി, അപ്പോഴത്തേക്ക് ഈ വണ്ടി, ആ ഫെയിലായ വണ്ടിയുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ മറ്റു വണ്ടികളുടെ പഞ്ച്വാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടികളൊക്കെ കയറ്റിവിടും. ഇത് ഇങ്ങനെ ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെ അവിടെ നിൽക്കും? അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്കിൽ കൂടെ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മുൻപിലുള്ള ട്രെയിൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മളുടെ ഇവിടെ ഉള്ളതൊക്കെ അബ്സല്യൂട്ട് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയും. ഓട്ടോമാറ്റിക് ഏരിയ ചെന്നൈ വേറെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ ട്രെയിൻ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോകുന്ന ട്രെയിൻ വഴിയിൽ എന്തെങ്കിലും കേടായി വന്നു കഴിഞ്ഞാൽ പുറകിലുള്ള വണ്ടികളെല്ലാം ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അതാണ് ഇപ്പം നമ്മുടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് 130% കൂടുതലാണ് ട്രാഫിക് പിന്നെ ഈ പിന്നെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രെയിൻ കപ്പാസിറ്റിയെ പിന്നെ റെയിൽ കപ്പാസിറ്റിയെക്കാരും ട്രാക്ക് കപ്പാസിറ്റി 130% കൂടുതലാണ് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ലൈനോ ക്വാഡ്രപ്പിൾ ലൈനോ മൾട്ടിപ്പിൾ ലൈനുകളോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും.
0: ഈ ലോക്കോ പൈലറ്റിന്റെ റൂമിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം, സാഹചര്യം അതൊക്കെ കിട്ടാറുണ്ടോ? അത് ഫുൾ ടൈം നമ്മൾ ഫ്രണ്ടിൽ തന്നെയായിരിക്കും, എങ്ങനെയാണ്?
2: ലോക്കോ പൈലറ്റിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ. ഒന്ന്, യൂറിൻ പാസ് ചെയ്യാൻ പോലും ഒരു സൗകര്യമില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇപ്പം ഒരുപാട് ലേഡി ലോക്കോ പൈലറ്റ്സിന് ഇപ്പൊ എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ മാസത്തില് പീരീഡ്സ് ഒക്കെ ആകുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് പോകണമെങ്കിൽ, ഞങ്ങൾ ആണുങ്ങളൊക്കെയാണ് തീരെ നിർബന്ധമില്ലാത്ത സാഹചര്യം വരുമ്പോഴത്തേക്ക് ട്രാക്കിന്റെ അവിടെ ആൾക്കാർ പോയാലും സാരമില്ല ആൾക്കാർ എന്നുള്ള രീതിയിൽ അവിടെ നിന്നുണ്ട് എന്തെങ്കിലും നിർവഹിക്കേണ്ടി വരും. പക്ഷെ ഇതില്ലാത്തത്, ഇത്രയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു എഞ്ചിനിൽ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാതിരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മളുടെ, ഞങ്ങൾക്ക് ആൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, കാറ്റഗറിക്കൽ യൂണിയനാണ്. വർഷങ്ങളായിട്ട് യൂണിയൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് വെച്ച് തരണമെന്നുള്ളത്. ഇപ്പൊ വളരെ അത്യപൂർവമായിട്ട് അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുണ്ടെന്ന് പറയുന്നു, ഒന്ന് രണ്ട് ലോക്കുകളിലുണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭക്ഷണത്തിനും നമുക്ക് യാതൊരു തരത്തിലുള്ള സമയവും തന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ട് പോയിട്ടുള്ള ഒരുപാട് പേർക്ക് ചാർജ് ഷീറ്റ് കിട്ടിയിട്ടുമുണ്ട്, ചാർജ് ഷീറ്റും പണിഷ്മെന്റും കിട്ടിയിട്ടുമുണ്ട്. പിന്നെ റണ്ണിങ്ങിന്റെ സമയത്ത്, ഇപ്പൊ ഞാൻ എക്സ്പ്രസ് ട്രെയിൻ പോകുന്നു, കണ്ണൂർ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഭക്ഷണം മേടിച്ചു, ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ ആകെ കണ്ണൂർ ആ വണ്ടി നിർത്തുന്നത് 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് സമയത്ത് കണ്ണൂർ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് അപ്പക്കാലം പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴത്തേക്ക് സിഗ്നൽ ഇട്ടിരിക്കും വണ്ടി പോകണം. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 3 മിനിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ മംഗലാപുരത്തിലാണ്, മനസ്സിലായില്ലേ? ഇടയ്ക്കുള്ള സ്റ്റേഷനിലൊക്കെ പിന്നെ ഓരോ മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അറ്റൻഷൻ വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനോ ബാക്കിയുള്ളതിലേക്ക്, കാരണം നമുക്ക് പല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. സിഗ്നലാണല്ലോ ഏറ്റവും പ്രശ്നം. സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുന്നു, ട്രാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും എഞ്ചിനീയറിംഗ് സ്റ്റാഫ്, ട്രാക്കിന്റെ റിപ്പയറിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും. അപ്പൊ നമുക്ക് കോഷൻ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് തന്നിരിക്കും, അതിനകത്തുണ്ട് ഇത്രാമത്തെ കിലോമീറ്റർ മുതൽ ഇത്രാമത്തെ കിലോമീറ്റർ വരെ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ ഇത്ര സ്പീഡിൽ, സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ആ സ്പീഡിൽ അവിടെ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അഡ്ഹിയർ ചെയ്യണം. അപ്പോൾ ഇതിന്, ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും, ഭക്ഷണം കഴിക്കാനോ ബാക്കിയുള്ളതിനൊന്നും സമയം ഉണ്ടാകത്തില്ല. ഭക്ഷണം കഴിക്കാനുള്ള സമയം തരണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് പല സന്ദർഭങ്ങളിലും ബൈപ്പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
0: റിട്ടയർഡ് ലോക്കോ പൈലറ്റ് കെ രാജഗോപാൽ സാറാണ് ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്, തന്റെ ഒഫീഷ്യൽ ലൈഫിലെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. പക്ഷേ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട്, അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. അദ്ദേഹത്തോട് ഒരു നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഗസ്റ്റ് റൂമിൽ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 300,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: It's rhythm of Palakkad.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ലോകത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഉടനെ പൾത്തേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്ത് ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7:00 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ ബി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. ബി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027-നുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027-ന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 2:00 വരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിശ്ചിത. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഏയ് ഇത് സപ്പ വീട്ടെ കൊളുത്തുകടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: അഖിലേഷം 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മനോഹരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
7: അഹല്യ FM 90.4. It's rhythm of Palakkad.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കാറ്റിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
4: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും.

അതുല്യമായ ഭാവപ്രകടനവും കൊണ്ട് പതിറ്റാണ്ടുകളായി സംഗീതാസ്വാദകരുടെ ഹൃദയം കീഴടക്കിയ കലാകാരി എസ് ജാനകി. തമിഴ്, മലയാളം, തെലുഗ്, കന്നഡ, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ. ഓരോ ഗാനത്തിലും വ്യത്യസ്തമായ വികാരങ്ങൾ പകർന്നു നൽകുന്നതിന്റെ ഒരു അത്ഭുതകരമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ട്. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവുമെല്ലാം അവരുടെ ശബ്ദത്തിലൂടെ ജീവൻ പ്രാപിച്ചു. ഇന്ന് ഗാനകൂക്കിലം എസ് ജാനകി അമ്മയുടെ അനശ്വരമായ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ആദ്യത്തെ പാട്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജാനകി അമ്മ ഗാനം എന്ന് വേണം പറയാൻ. വളരെ ചെറുപ്പത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുത്തശ്ശി നമ്മുടെ അടുത്തുണ്ട് എന്നൊരു ഫീല് നമുക്ക് തരുന്നൊരു പാട്ട്. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, ചാന്ദുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്നൊരു ഗായിക. എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ഓരോ സംഗീത സംവിധായകന്റെയും ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു ഉത്തരം കിട്ടും. ഞാൻ തെലുങ്കിൽ എഴുതും, എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുമ്പോഴും അത് പാടുമ്പോഴും പറയുമ്പോഴും എനിക്കറിയാത്ത വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടും. അങ്ങനെ കേട്ട് കേട്ട് ഞാൻ ഓരോ വാക്കും പഠിക്കും. അങ്ങനെ ഏതൊരു ഭാഷയിൽ പാടുമ്പോഴും ഒരു നാച്ചുറാലിറ്റി കളയാതെ, അത് മിസ്സാക്കാതെ പാടാൻ സാധിക്കുന്ന ഒരു അതുല്യ പ്രതിഭ എന്ന് തന്നെ വേണം എസ് ജാനകിയമ്മയെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമയ്ക്കുണ്ടായി. അത്തരത്തിലൊരു ഗാനമാണ് മദനോത്സവം എന്ന സിനിമയിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം സന്ധ്യ എന്ന പാട്ട്. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യ. ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

താനേ തിരിഞ്ഞും മറിഞ്ഞും. കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് പാട്ടുകളോടുള്ളൊരു സ്നേഹം ജാനകിയമ്മയ്ക്ക് വളർന്നു തുടങ്ങി. ഒരു സ്റ്റേജ് ഫിയറും കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല പാട്ടുകളും പാടിയിട്ടുണ്ട്. AVM സ്റ്റുഡിയോയിൽ ഓഡിഷന് പോകുമ്പോഴും ഒരു പേടിയും ഇല്ലാതെയാണ് താൻ പാടിയിരുന്നത് എന്ന് ഓർത്തെടുക്കുമ്പോൾ ഒരുപാട് അഭിമാനമായിരുന്നു ആ മുഖത്ത് പലപ്പോഴും കണ്ടിരുന്നത്. ഏത് സിറ്റുവേഷൻ പറഞ്ഞു തന്നാലും അത് കൃത്യമായി കേട്ട് എന്താണോ ആ ലിറിക്സ് അതിൽ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി പാടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് വളരെ നിസ്സാരമായ ഓരോ പാട്ടുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഗായികയുടെ മറ്റൊരു മനോഹര ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ബാബുരാജ് മാഷ് സംഗീതം നൽകി. അമ്പലപ്രാവ് എന്ന സിനിമയിലെ താനേ തിരിഞ്ഞും മറിഞ്ഞും എന്ന ഗാനം തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് വേദനയുള്ള ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ തന്നെയാണ്. വേദനയുള്ള പാട്ടുകൾ പാടാൻ പാടാണ്, പക്ഷെ വേദനയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ആ കരച്ചിൽ പുറത്തു കാണിക്കാതെ ആ വേദന മുഴുവൻ ഉൾക്കൊണ്ടൊരു പാട്ട് പാടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അല്ലേ. കരയാൻ പാടില്ല, വേദന ഉൾക്കൊണ്ട് പാടണം എന്നൊരു പാട്ടിനെ പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു സംഗീത സംവിധായകന് അത് ഏറ്റവും ഭംഗിയായി പാടാൻ ജാനകി അമ്മയുടെ കൈകളിൽ അത് ഭദ്രമാണ്. അത്തരത്തിലൊരു പാട്ടാണ് പി ഭാസ്കരന്റെ വരികളിൽ ബാബുരാജൻ മാഷ് സംഗീതം ചെയ്ത് തറവാട്ടമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി. ആ പാട്ട് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് ആ വേദന ശരിക്കും മനസ്സിലാവും. ഈ പാട്ട് തന്നെയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ് ഓൺ അഹ്ലിയ FM.

പാട്ടുകൾ വ്യക്തി ജീവിതവുമായി ഒരുപാട് അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി നമ്മൾ അതിനെ വല്ലാതെ അങ്ങ് കൂട്ടിയിണക്കും. അത്തരത്തിൽ വളരെ വേദന തരുന്ന ഒരു പാട്ടാണ് ജാനകി അമ്മയ്ക്ക് കഴിഞ്ഞ കഥയിലെ കഥാനായകൻ കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട്. മകനെയും ഭർത്താവിനെയും ഒക്കെ ഓർക്കുന്ന കണ്ണു നിറയ്ക്കുന്ന ഒരു പാട്ട്, അങ്ങനെയാണ് ജാനകി അമ്മയ്ക്ക് ഇത്. എന്തായാലും ഈ പാട്ടും കൂടെ നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, MS ബാബുരാജ് മാഷിന്റെ സംഗീതം, കാർത്തിക എന്ന സിനിമയ്ക്ക് വേണ്ടി കൺമണിയെ കരയാതുറങ്ങുക എന്ന പാട്ട്, ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജയ് ഹീരോ.

ഒരുപാട് ഭാഷകളിൽ ജാനകിയമ്മ പാടിയിട്ടുണ്ടെങ്കിലും ചില പാട്ടുകൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലൊരു ഗാനമാണിത്. എസ് പി ബി ജാനകി ഡ്യുവറ്റ് സോങ്ങുകൾക്ക് എന്നും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ തോന്നാറുണ്ട്. അതിന്റെ കൂടെ ഇളയരാജയുടെ സംഗീതം കൂടി വരുമ്പോൾ അത് പിന്നെ ഒരുപടി മേലെ തന്നെയാണ്. 6 to 60 എന്നൊരു തമിഴ് ചിത്രം. രജനീകാന്തിന്റെ ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, കൺമണിയെ കാതൽ എൻപത്. ഒരു വേറിട്ട ശബ്ദത്തോടെ, ഒരു വേറിട്ട വികാരത്തോടെ പാടുന്ന ഈ പാട്ട് തീർച്ചയായിട്ടും ഒരു ജാനകിയമ്മ ശബ്ദത്തിന്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ആൻഡ് എക്സ്പ്ലോറേഷൻ തന്നെയാണ്. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ചില പാട്ടുകളും അതിന്റെ വരികളും അത് രണ്ടും കോർത്തിണക്കുമ്പോൾ തന്നെയാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശാരികേ എൻ ശാരികേ. ഈ പാട്ടിന്റെ വരികൾക്ക് എന്തോ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഈണവും വരികളും എന്തോ ഒന്ന് കണക്ട് ആവുന്നില്ല എന്ന് അങ്ങനെ ഒരു ക്രൈസിസിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ജാനകിയമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നി. മാതളപ്പൂ എന്ന വാക്ക് ഈ പാട്ടിൽ ചേരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പാടിയാൽ ചേരില്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ജാനകിയമ്മ പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ശാരിക എന്ന പാട്ടും അതിലെ ആ മാതളപ്പൂ വരികളും. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം അതിന്റെ താളം എങ്ങനെയാണ് ആ വാക്കിനെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആ താളം ഒന്ന് പോസ് ചെയ്ത് പാടിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വിയുടെ വരികൾ, സലീൽ ചൗധരിയുടെ സംഗീതം, ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിതാർജി ഹീരാ സ്റ്റേ.

ഒരുപാട് നല്ല തമിഴ് പാട്ടുകളുണ്ടെങ്കിലും നിങ്ങളെ കേൾപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സിനിമയിലെ പാട്ടാണ് പാതൈ തിരിയുത് പാറ് എന്ന സിനിമയിലെ പാട്ട്. ഒരു ഹിറ്റ് സോങ് തന്നെയാണ് എം ബി ശ്രീനിവാസൻ എന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരുപാട് നല്ല പാട്ടുകളിൽ ഒന്ന് എന്ന് തന്നെ പറയണം. എസ് ജാനകിയും പി ബി ശ്രീനിവാസനും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു പഴയ സൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾ ആ പാട്ടിന്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ പാട്ട് കേൾപ്പിക്കുന്നത്. എസ് ജാനകി അമ്മ എന്ന പ്രതിഭയുടെ ആ ടോണിലുള്ള ഡിഫറൻസും ഓരോ പാട്ടിനും വാക്കിനും കൊടുക്കുന്ന സ്ട്രെസ്സും ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫ്ലോയും ഈ പാട്ടിൽ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമിഴ് പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് പാട്ടുകൾ ജാനകി അമ്മയുടെ കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഞെട്ടിച്ചൊരു പാട്ട് എന്ന് പറയാനാണ് ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് ആഗ്രഹം. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ. ജാനകിയും കമുകര പുരുഷോത്തമനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്, സ്നേഹദീപം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പാട്ടിൽ ഒരുപാട് ഹൈ നോട്ട്സും ലോ നോട്ട്സും ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമായി എടുത്തു കാണിക്കുന്ന ഒരു പാട്ട് എന്ന് വേണം ഈ പാട്ടിനെ പറ്റി പറയാൻ. ഞാൻ ഈ അടുത്താണ് ഈ പാട്ട് കേട്ടത്, ഞെട്ടിപ്പോയെന്ന് തന്നെ പറയണം. അത് പാടുന്നത് കേൾക്കാനും ആ നോട്ടുകളെ അനായാസമായി ഹിറ്റ് ചെയ്യുന്നത് കേൾക്കാനുമുള്ളൊരു സുഖം ഈ പാട്ട് മനോഹരമായി പാടിയത് നിങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പാട്ട് അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. എം ബി ശ്രീനിവാസൻ കമ്പോസ് ചെയ്ത് പി ഭാസ്കരൻ്റെ വരികൾക്ക് സ്നേഹദീപം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മൗനരാഗം എന്ന സിനിമയിലെ പാട്ടാണിത്. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള പാട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. ആൻഡ് ഒരുപാട് പേര് ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തും അല്ലെങ്കിൽ പല റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് ഷോയിലൊക്കെ പാടി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സുഖം നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ ഒരിച്ചിരി പാടാണ്. കാരണം ഈ പാട്ട് പാടി ഫലിപ്പിക്കാൻ കുറച്ച് പാടാണെന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ നോട്ട്സും ഈ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒഴുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് അത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ലെന്ന്. പക്ഷേ ജാനകിയമ്മ എന്ന ഗായികയെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ചൊക്കെ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടിയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിന്ന ചിന്ന വണ്ണക്കുയിൽ, മൗനരാഗം എന്ന സിനിമയിൽ വാലിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഈ ഒരു മനോഹരമായ ഗാനത്തോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. On Ahalya FM, stay tuned.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.
1: ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാം ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.